ചരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘ

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ ക

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 13 ഞായറാഴ്ച. കൊല്ലവർഷം 1202 ചിങ്ങമാസം 28 അത്തം നക്ഷത്രം. വാൾട്ട് ഡിസ്നി പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയും, അവയെ പിന്തുടരാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പരാജയപ്പെടുമോ എന്ന പേടി കാരണം പലരും ആ സ്വപ്നങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഒളിച്ചു വയ്ക്കും. പേടികളെ മാറ്റിവെച്ച് ധൈര്യത്തോടെ ആദ്യത്തെ ചുവട് വയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം ആ ഒരൊറ്റ ചുവട് കൊണ്ട് കുറഞ്ഞു തുടങ്ങും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ വിപ്ലവാത്മകമായി മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഒരു ആൾക്കൂട്ടത്തിൽ ആവേശ തിമിർപ്പിൽ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഇതൊക്കെ എത്രത്തോളം സാധ്യമാണ് എന്നത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നാം എല്ലാവരും നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും ക്രിയാത്മകമായി ആ മാറ്റങ്ങളിലേക്ക് എത്താനുള്ള ബോധപൂർവമായ പരിശ്രമം ചെയ്യാറില്ല. മാത്രമല്ല, പലരും മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കാറ്. അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കംഫർട്ട് സോൺ വിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അത് എത്ര നല്ലതായാൽ പോലും നാം ശ്രമിക്കുന്നത് വിരളമാണ്. ഇതിനു കാരണം മനസ്സ് വാക്കുകൾ ഓർത്തുവെക്കും, എന്നാൽ ഹൃദയം ഓർത്തുവെക്കുന്നതാകട്ടെ ആ വാക്കുകളുടെ പരിണിത ഫലവും. അത് എങ്ങനെയാണ് നമ്മെ ബാധിക്കുക എന്നതും. മനസ്സിന് അതുകൊണ്ട് തന്നെ മറക്കാൻ കഴിയും, എന്നാൽ ഹൃദയം അത് ചെയ്യില്ല. മാറ്റങ്ങളുടെ കാര്യത്തിൽ മനസ്സും ഹൃദയവും തമ്മിലുണ്ടാവുന്ന സംഘടനത്തിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത്. ഒരു മനുഷ്യൻ എത്രയൊക്കെ ക്ഷേത്രങ്ങളിൽ പോവുകയും എത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും സ്വന്തം മനോഭാവത്തിലും സ്വഭാവത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യൻ ഒരു വലിയ ശുദ്ധജല തടാകക്കരയിൽ എത്തിയിട്ടും ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന പോലെയാണ്. നാം സ്വീകരിക്കേണ്ടത് ശരിയുടെ പക്ഷത്തെയാവണം. ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഏത് ശത്രുവും ഒന്ന് ഭയക്കും. നമ്മൾ പലപ്പോഴും ബാഹ്യ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഭംഗി എന്നത് അയാളുടെ ബാഹ്യരൂപത്തേക്കാൾ ഉപരി, വേഷത്തേക്കാൾ ഉപരി അയാളുടെ പെരുമാറ്റത്തിലാണ്. നമ്മുടെ സൗന്ദര്യം ഒക്കെ പ്രായമാകുമ്പോൾ ഇല്ലാതാകും. പക്ഷേ നമ്മൾ ഒരാളോട് കാണിക്കുന്ന പരിഗണന, കരുതൽ, പെരുമാറ്റം, അതവരുടെ മനസ്സിൽ എക്കാലവും തെളിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചില മനസ്സിന്റെ കഥകൾ ശ്രദ്ധിച്ചാലോ? ഇന്ന് കൂട്ടുകുടുംബങ്ങൾ ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ക്ഷമയോടെ പരിഹാരം നിർദ്ദേശിക്കാനോ ആൾക്കാരും ഇല്ല, ആർക്കും സമയവുമില്ല. ഇവിടെ ഏകാന്തതയെ പേടിക്കാതിരിക്കുക. അതിനെ ഒരു വലിയ കരുത്തായി ഉൾക്കൊള്ളുക. തനിച്ചിരിക്കാൻ പഠിച്ചവരെ ആർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. കപടമായ ചിരികൾക്കിടയിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതും എത്രയോ സമാധാനം പകരുന്നതുമാണ് സ്വന്തം മനസ്സിനോട് സംവദിക്കുന്നത്. നമ്മുടെ മൂല്യം തിരിച്ചറിയാത്തവരുടെ ഇടയിൽ പോയി സമയം വെറുതെ കളയുന്നതിലും നല്ലത് നമ്മുടെ സ്വകാര്യത ആസ്വദിക്കുന്നതാണ്. അത് അവനവനിലേക്ക് നോക്കാനും നമ്മുടെ ശക്തി തിരിച്ചറിയാനും അതുവഴി കൂടുതൽ കരുത്തരാകാനും നമ്മെ സഹായിക്കും. അതുപോലെ നമ്മുടെ മോശ അവസ്ഥയിൽ ശരിക്കും ഒരു കൈത്താങ് ആവശ്യമായ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാതെയും ഒരു കൈതന്ന് സഹായിക്കാത്തവരെയും ഇന്ന് നമ്മുടെ മോശമല്ലാത്ത അവസ്ഥയിൽ വഴികാട്ടാൻ വന്നേക്കാം. ആപത്തിൽ വലഞ്ഞ് കൈനീട്ടിയപ്പോൾ അവഗണിച്ചിട്ട് മാറി നിന്ന ആളുകൾ ഇന്ന് ഉപദേശിക്കാൻ എത്തേണ്ട കാര്യമില്ല, അഥവാ ഉപദേശിക്കാൻ വന്നാൽ അതിന് ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. അന്ന് തുണയ്ക്കാത്ത നാവുകൾ ഇന്ന് തിരുത്താൻ വേണ്ടിയും സഹായിക്കാനും എത്തുന്നതിനെ ഒരു തമാശയായി കണ്ട് ചിരിച്ചു തള്ളുക. മാറ്റങ്ങൾ ഒരു സമൂഹത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല. വ്യക്തി ജീവിതത്തിലും മടിയേതും കൂടാതെ നല്ല മാറ്റങ്ങൾക്കായി മുതിരുക. അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മധുരം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരമൃത്യു വരിച്ച വിപ്ലവകാരികളിൽ ഒരാളായ ജതീന്ദ്രനാഥ് ദാസ് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് രക്തസാക്ഷിയായത് 1929 സെപ്റ്റംബർ 13-നാണ്. ജയിൽ തടവുകാരുടെ അവകാശങ്ങൾക്കും മനുഷ്യത്വപരമായ പരിഗണനയ്ക്കും വേണ്ടി ഭഗത് സിംഗിനൊപ്പം അദ്ദേഹം നടത്തിയ 63 ദിവസം നീണ്ട നിരാഹാര സമരത്തിനൊടുവിലാണ് തന്റെ 24-ാം വയസ്സിൽ അദ്ദേഹം ജീവനർപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെയും പ്രോഗ്രാമർമാരുടെയും സേവനങ്ങളെ ആദരിക്കുന്നതിനായി വർഷത്തിലെ 256-ാമത്തെ ദിവസം, അതായത് സാധാരണ ദിവസങ്ങളിൽ സെപ്റ്റംബർ 13, ലീപ് വർഷങ്ങളിൽ സെപ്റ്റംബർ 12, ഈ ഒരു 256-ാമത്തെ ദിവസം പ്രോഗ്രാമർമാരുടെ ദിനമായി ആചരിക്കുന്നു. 8-ബിറ്റ് ബൈറ്റിലെ സാധ്യമായ മൂല്യങ്ങളുടെ എണ്ണത്തെയാണ് ഈ ദിവസം സൂചിപ്പിക്കുന്നത്. ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ദശാബ്ദങ്ങൾ നീണ്ട സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനായി അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ച് ചരിത്രപരമായ ഓസ്ലോ ആദ്യ ഉടമ്പടി ഒപ്പുവെച്ചത് 1993 സെപ്റ്റംബർ 13-നാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇർഷാക് റബീനും പാലസ്തീൻ നേതാവ് യാസർ അറാഫത്തും ചേർന്ന് ഹസ്തദാനം ചെയ്ത ഈ സംഭവം സമാധാന ശ്രമങ്ങളിലെ വലിയ നാഴികക്കല്ലായിരുന്നു. അമേരിക്കൻ എഴുത്തുകാരിയും അനാർക്കിസ്റ്റ് ചിന്തകിയും സ്ത്രീ സമത്വവാദിയുമായിരുന്ന വോൾട്ടേർ ഡി ക്ലെയർ ജനിച്ചത് 1866 സെപ്റ്റംബർ 13-നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും തൊഴിലാളി വർഗ അവകാശങ്ങൾക്കും വേണ്ടി അവർ നടത്തിയ പ്രസംഗങ്ങളും രചനകളും ശ്രദ്ധേയമായിരുന്നു. അമേരിക്കൻ ദേശീയഗാനമായ ദ സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ എഴുതാൻ ഫ്രാൻസിസ് സ്കോട്ട് കീക്ക് പ്രചോദനമായ മഹെൻറി കോട്ടയിലെ ചരിത്ര പ്രസിദ്ധമായ ബോംബാക്രമണ പോരാട്ടം നടന്നത് 1814 സെപ്റ്റംബർ 13-നാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വയലിൻ തന്തികളിൽ പ്രണയവും വിഷാദവും ആനന്ദവും തീർത്ത് മലയാളി മനസ്സുകളെ ആർദ്രമാക്കിയ സംഗീതശില്പി. ജനപ്രിയ ഗാനങ്ങളിലൂടെയും അവിസ്മരണീയമായ പശ്ചാത്തല സംഗീതത്തിലൂടെയും മലയാള സിനിമാ സംഗീതത്തിന് വേറിട്ട ഭാവുകത്വം നൽകിയ അനുഗ്രഹീത കലാകാരൻ. ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്റെ ജന്മദിനം. 1955 സെപ്റ്റംബർ 13 തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ വയലിൻ വാദനത്തിൽ മിടുക്ക് തെളിയിച്ച അദ്ദേഹം ഗാനമേളകളിലൂടെയും പ്രശസ്ത സംഗീത സംവിധായകൻ ദേവരാജൻ മാഷിന്റെ സഹായിയായും പ്രവർത്തിച്ചാണ് തന്റെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. 1983 ഈണം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ അദ്ദേഹം 1985 പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. തന്റെ ചിത്രത്തിലെ തന്നെ വയലിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഗാനങ്ങൾ വൻ ഹിറ്റായി മാറി. ഉണ്ണികളെ ഒരു കഥ പറയാം, വന്ദനം തുടങ്ങി 100 കണക്കിന് ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങൾ അദ്ദേഹം ഗാനാസ്വാദകർക്ക് സമ്മാനിച്ചു. പാട്ടുകൾക്ക് പുറമെ സിനിമയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും അദ്ദേഹം വലിയ കൃത്യത പുലർത്തി. 2007 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരേ കടൽ എന്ന ചിത്രത്തിലെ മികച്ച സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. കൂടാതെ ഉണ്ണികളെ ഒരു കഥ പറയാം, നടൻ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൃദയസ്പർശിയായ മെലഡികളിലൂടെ മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനുമെല്ലാം ഈണം നൽകിയ പ്രിയ സംഗീതജ്ഞൻ ഔസേപ്പച്ചന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: സ്വാമിയേ,
1: ജനമയ്യപ്പോ
0: ഹരിഹര സുതനെ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Info@7.
3: ഇൻഫോ@7 സ്വാഗതം. ഞാൻ ഹീര. സംസ്ഥാനത്തിന് പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ OEC, OBC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രകാരം IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലോ മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് അവസരം. egrants.kerala.gov.in വഴി അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി നവംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് 0492223235. ഒരിക്കൽ കൂടി 0492223235. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ഇൻഷുറൻസ് പദ്ധതിയുടെ 4ാം ഘട്ടത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബോർഡും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇതുവരെ ചേരാൻ സാധിക്കാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കണം. അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനിയുടെ വിവരങ്ങൾ എന്നിവ സെപ്റ്റംബർ 20 DPO റോഡിലുള്ള വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-251-57765. ഒരിക്കൽ കൂടി 0491-251-57765. സീഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 20. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547-720167. ഒരിക്കൽ കൂടി 8547-720167. ജില്ലാ സിവിൽ സർവീസ് കായിക മത്സരങ്ങൾ സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കും. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ക്യാരംസ്, ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, കബഡി, പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബെസ്റ്റ് ഫിസിക്, നീന്തൽ, ടേബിൾ ടെന്നീസ്, വോളിബോൾ, ഗുസ്തി, യോഗ എന്നിവയാണ് മത്സര ഇനങ്ങൾ. ജില്ലയിലെ സർക്കാർ ജീവനക്കാർ, ഓഫീസ് മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയ നിശ്ചിത അപേക്ഷയിൽ രജിസ്ട്രേഷൻ ഫീസ് സഹിതം സെപ്റ്റംബർ 14 വൈകിട്ട് 5 ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-510-00. ഒരിക്കൽ കൂടി 0491-250-510-00. പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 15, 16, 17, 18, 22 തീയതികളിൽ നടക്കും. പാലക്കാട് മുട്ടിക്കുളങ്ങരയുള്ള KAP ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ 5:30 മുതലാണ് പരിശോധന. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, ശാരീരിക ക്ഷമതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രാവിലെ 5:30 എത്തിച്ചേരണം. വൈകി എത്തുന്നവരെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പാലക്കാട് ജില്ലാ ഓഫീസ് അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് വിവിധ കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ സെപ്റ്റംബർ 19 രാവിലെ 11:30 മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-226-0565. ഒരിക്കൽ കൂടി 0466-226-0565. പാലക്കാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ THSSLC ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ SSLC വിജയവും KGCE NTC, VHSE, ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 15 രാവിലെ 10 കോളേജ് ക്യാമ്പസിൽ വെച്ച് പരീക്ഷയും അഭിമുഖവും നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് GECSKP.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-226-0565, ഒരിക്കൽ കൂടി 0466-226-0565. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech, ME, MTech എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 15 രാവിലെ 10 കോളേജ് ക്യാമ്പസിൽ വെച്ച് പരീക്ഷയും അഭിമുഖവും നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് GECSKP.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 0466-226-0565 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 0466-226-0565.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688, മൊബൈൽ 9496000129.
8: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: രാത്രി കിടക്കാൻ പോകുന്ന സമയമില്ലേ, ചില ആളുകളെ ചില സത്യങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത്. നാളെ മുതൽ ഞാൻ മാറും, എന്നിട്ട് എണീറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എണീക്കുന്ന ആ ഒരു സമയത്ത് അലാറമൊക്കെ ഓഫ് ചെയ്ത് തിങ്കളാഴ്ച മുതൽ ഉറപ്പായും എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങുന്ന ആളുകളുണ്ടല്ലേ. പല ആളുകൾക്കും ഉള്ളൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ജിമ്മിൽ പോണം, പഠിക്കണം, ആ പ്രോജക്റ്റ് തീർക്കണം, ഇന്നെങ്കിലും റൂമൊക്കെ ഒന്ന്, വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, അത് നമ്മൾ എടുക്കില്ല. ജന്മം ഉണ്ടെങ്കിൽ എടുക്കില്ല. മനസ്സ് ഓരോ തവണയും ഒരു സൂപ്പർ ലോയറായി മാറും. ഇപ്പം മൂടില്ല, ആദ്യം ഒരു കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ രണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് കൂടെ കണ്ടിട്ട് തുടങ്ങാം. ഇന്ന് വേണ്ട, എന്തായാലും നാളെ തൊട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓരോരോ എക്സ്ക്യൂസുകൾ നമ്മളോട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഡേയും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്താണോ മടിയനല്ല, അതെപ്പോഴും സേഫായിട്ടുള്ള കാര്യങ്ങളിൽ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് എനർജി വേണം. അപ്പോൾ ബ്രെയിൻ പറയും നമ്മളോട്, ഇപ്പം എന്തായാലും കംഫർട്ടായിട്ട് ഇരിക്കല്ലേ, നീ വെറുതെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഇതാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. പല ആളുകളും കരുതുന്നത് എനിക്കൊരു പുതിയ കാര്യം ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഇല്ല എന്നാണ്. പക്ഷേ സത്യം എന്തെന്നാൽ, മോട്ടിവേഷൻ വരാത്തത് കൊണ്ടല്ല നമ്മൾ തുടങ്ങാത്തത്, നമ്മൾ തുടങ്ങാത്തത് കൊണ്ടാണ് ഈ മോട്ടിവേഷൻ വരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ തോൽപ്പിക്കണം നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യാനായിട്ടുള്ള എനർജി വേണമെങ്കിൽ, മോട്ടിവേഷൻ വേണമെങ്കിൽ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം എന്നോട് വളരെ ഓണസ്റ്റ് ആയിട്ട് പറയൂ, സത്യസന്ധമായിട്ട് പറയൂ. ഇപ്പോൾ മൂടില്ല, നാളെ ചെയ്യാം, അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ആദ്യം ഞാനൊരു പ്ലാൻ സെറ്റ് ചെയ്യട്ടെ. ഈ ഡയലോഗ് ലൈഫിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ടോ? ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട് അല്ലേ, ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഇന്നൊരു മൂടില്ല. പക്ഷേ ഒരു മിനിറ്റ്, ശരിക്കും അത് മടിയാണോ? അതല്ലേ അല്ല, മടി എന്ന് പറഞ്ഞൊരു സംഗതിയല്ല, അതിനെയാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ തടയുന്നത് ചെയ്യാനുള്ള ജോലിയല്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ തീർക്കും. പക്ഷെ തുടങ്ങാനാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രശ്നം. അതിന് തൊട്ടു മുന്നേയുള്ള അല്ലെങ്കിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ചെറിയ ബുദ്ധിമുട്ട്, മനസ്സിന്റെ ഒരു വലി അല്ലെ, ഇപ്പോ വേണ്ട എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം, അതാണ് റെസിസ്റ്റൻസ്. അതാണ് നമ്മുടെ ലൈഫിലെ യഥാർത്ഥത്തിലുള്ള വില്ല. പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കണം. പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പല ആളുകൾക്കും എന്താണെന്നോ, പല കുട്ടികളും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പുസ്തകം തുറക്കണല്ലോ, ഈ തുറക്കാൻ നമുക്കൊരു മടിയാണ്. അതേസമയം നമ്മൾ തുറന്ന് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷേ ഇത് തുറക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് മടിയാണ്. റൂം ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. ക്ലീൻ ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല, പക്ഷേ എഴുന്നേറ്റ് തുടങ്ങണ്ടേ? ആദ്യത്തെ 5 സെക്കൻഡ് അതാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ തോൽപ്പിക്കണം. അതിനൊരു സൂത്രമുണ്ട്, ഡോണ്ട് തിങ്ക് ഷ്രിങ്ക് എന്നുള്ളതാണ്. വലിയ ടാസ്ക് ചെറുതാക്കണം. 1 മണിക്കൂർ പഠിക്കണം എന്നതിന് പകരം 2 മിനിറ്റ് പുസ്തകം തുറക്കാം എന്ന് വിചാരിച്ച് ആ ഒരു തോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വലിയ വലിയ പണികളുണ്ടല്ലോ എന്ന് വിചാരിക്കാതെ ആ പണികളെ ചെറിയ ചെറിയ ഡിവൈഡ് ചെയ്ത് കുറച്ച് കുറച്ച് കുറച്ചാക്കി മാറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, ആക്ഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ മോർ ഓഫൻ ദാൻ മോട്ടിവേഷൻ ക്രിയേറ്റ്സ് ആക്ഷൻ. അതായത് ആദ്യം ആക്ഷൻ, പിന്നെയാണ് നമ്മൾ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കാത്തിരിക്കുന്ന പക്ഷേ മറിച്ചാണ്, മൂഡില്ലേ എന്ന് ചെയ്യാൻ അല്ലേ, മൂഡുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, മൂഡ് വന്നാൽ ചെയ്യാം. പക്ഷേ മൂഡ് വന്ന് ബെല്ലടിക്കില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നീട് ആ ഒരു മൂഡ് സെറ്റാകും, അത് പതുക്കെയാണെങ്കിലും എത്തുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കുഞ്ഞു കഥ കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ എഴുത്തോലയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു എഴുത്തുകാരനോട് ഒരിക്കലും ഒരാൾ ചോദിച്ച കാര്യമാണ്, എഴുതാൻ എല്ലാ ദിവസവും ഇൻസ്പിറേഷൻ കിട്ടുമോ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ, ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇൻസ്പിറേഷൻ വരുമ്പോൾ ഞാൻ എഴുതാറില്ല, ഞാൻ എഴുതാനിരിക്കുമ്പോഴാണ് ഇൻസ്പിറേഷൻ എന്നെ തേടി വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാണ്, അല്ലേ? സത്യമല്ലേ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ഒരിക്കൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇപ്പൊ ചില ആളുകള് കുളിക്കാൻ പോലും ചില ദിവസങ്ങളിൽ മടിയുണ്ടാവും. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും അയ്യോ എന്തിനാ കുളിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ലൈഫിലെ എല്ലാ നല്ല കാര്യങ്ങളും. ജോലി ചെയ്യുന്നതല്ല ബുദ്ധിമുട്ട്, തുടങ്ങുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്നത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം. മൂടൊക്കെ തന്നെയേ വന്നോളും. മൂട് വന്നിട്ട് നമ്മൾ തുടങ്ങുന്നതല്ല, നമ്മൾ തുടങ്ങിയിട്ടാണ് പിന്നീട് മൂട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തുടക്കം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോവാണ്. ഏകദേശം ഇന്നത്തെ സമയമായിട്ടുണ്ട്, എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
4: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
6: गेट रिड ऑफ ओस्टियो आर्थराइटिस, स्ट्रोक, नी पेन, बैक पेन, शोल्डर पेन एंड वेरियस जॉइंट रिलेटेड डिजीजेस विदाउट द नीड ऑफ सर्जरी. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: It's rhythm of Palakkad.
9: This room with our favorite wine.
10: പ്രതിനിധികളുടെ അതിഥികളാകുന്നു.
9: This room.
11: ഇന്നത്തെ അതിഥി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഒരു ശബ്ദം, ഈ ഒരു മുഖം, ഈ ഒരു വാക്കുകൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നു ശ്രീജിത്ത് പണിക്കർ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ വിത്ത് മീ ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം സാർ, സ്വാഗതം.
12: നമസ്കാരം,
11: സുഖമായിട്ടിരിക്കുന്നു.
12: സുഖമായിരിക്കുന്നു.
11: ഓക്കെ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പലപ്പോഴും ശ്രീജിത്ത് പണിക്കറിനെ വിശേഷിപ്പിക്കാറ്. അപ്പോ ആരാണ് ശരിക്കും ശ്രീജിത്ത് പണിക്കർ?
12: ശ്രീജിത്ത് പണിക്കർ ഒരു സാധാരണ മലയാളി, പന്തളം സ്വദേശി, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് താമസിക്കുന്നു. പ്രൊഫഷണലി ITയിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്.
11: ഓക്കെ.
12: കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായി, 11 വർഷമായി ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറയുന്നു. ഇംഗ്ലീഷ് മലയാളം ചാനലുകളിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൂടുതലും മലയാളത്തിലാണ് സജീവം. പിന്നെന്താ, ഒന്ന് രണ്ട് ഒപ്പീനിയൻ പോർട്ടൽസിന് വേണ്ടിയിട്ട് മണി കൺട്രോൾ, ഡെക്കൻ ഹെറാൾഡ് അതിനൊക്കെ വേണ്ടിയിട്ട് കോളം എഴുതുന്നു. അപ്പോൾ സാധാരണ എല്ലാ വിഷയങ്ങളിലും മലയാളി ഒപ്പീനിയനേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളി, അതിനെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു മലയാളി, അത്രയേ ഉള്ളൂ.
11: ഒരു സാധാരണക്കാരനായ മലയാളികളുടെ ഒരു പ്രതിനിധി എന്ന് പറയാം അല്ലേ ശ്രീജിത്ത്?
12: തീർച്ചയായിട്ടും.
11: ഓക്കെ, ഈ ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഐ ടി പ്രൊഫഷണൽ ആയ ഒരു വ്യക്തി ആ ഒരു ഹെക്ടിക് ജോബിന്റെ ഇടയ്ക്ക് ഈ ഒരു മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എത്തുന്നത്, എത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു?
12: ഇല്ല, അങ്ങനെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വേറൊരു ടൈപ്പ് ഓഫ് എൻവയൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നത് അങ്ങനെ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ ആ കമ്മ്യൂണിറ്റിയിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ട്. മറ്റേതൊരു മേഖലയിലും ഇപ്പൊ സർക്കാർ സർവീസിൽ ആൾക്കാർ എങ്ങനെയാണ് കോഫി കുടിക്കുന്ന സമയത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നത്, അതേപോലെ തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാർ ഐ ടി മേഖലയിലും ഉണ്ട്. അവരാരും ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നമ്മുടെ എന്നത് പറയാൻ കാര്യം, നമ്മുടെ നാട്ടിലെ ടി വി സീരിയലുകൾ, സിനിമകൾ, ഇതിലൊക്കെ ഈ ഐ ടി മേഖല എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാ സ്ഥലവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവിക്കുന്ന ഒരേ മേഖലയാണെന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടെയുള്ളതും സാധാരണ ആൾക്കാർ തന്നെയാണ്. അവരും ഇതൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. മറിച്ച് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു റിസർച്ച് ഉണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പണ്ടൊരിക്കൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻ എഴുതാനുള്ള ഒരു അവസരം വന്നു. അങ്ങനെ അവസരം വന്നു, അതിൽ ഞാൻ എഴുതിയിരുന്ന ഒരു ഒപ്പീനിയൻ വായിച്ചതിന് ശേഷം അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റായിട്ട് വരുന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ടി വിയിൽ വരാനായിട്ടുള്ള ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് ടൈംസ് നൗവിലാണ്, അർണബ് ഗോസ്വാമിയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ്. അതിനുശേഷം പിന്നെ റെഗുലറായി എന്നുള്ളതാണ്.
11: ഓക്കെ, ഇനിയിപ്പോ ഒരു ചില രാഷ്ട്രീയപരമായ ജാതിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഈ 2026 ജാതി ഒരു വലിയ കാര്യമാക്കി എടുക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടില് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഈ ജാതി പേരിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ജാതിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്?
12: ജാതിക്ക് വലിയൊരു പ്രാധാന്യം നമ്മുടെ സമൂഹം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ ജാതിവാദികളായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പണ്ട് നമ്മൾ പറയുന്നത് ഇത് ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ മാത്രമാണ് ജാതിവാദികൾ എന്ന് പറയും. അങ്ങനെയല്ല, ഫോർവേഡ് കാസ്റ്റിലും ബാക്ക്വേഡ് കാസ്റ്റിലും ജാതിവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ജാതി എല്ലാ കാര്യത്തിലും ജാതിയെ പറ്റി പറയുമ്പോൾ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ജാതി ബേസ്ഡ് ആയിട്ടുള്ള സംവരണം എല്ലാ കാലവും നിലനിൽക്കണം എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അവരെയും നമുക്ക് ജാതിവാദികൾ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിനൊരു സൺസെറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സൺസെറ്റ് കണ്ടീഷൻ പാലിക്കുന്നതിന് നമ്മുടെ പൊളിറ്റീഷ്യൻസിന് കഴിയുന്നില്ല. കാരണം ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും, അത് വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല്, ഏതെങ്കിലും തരത്തിൽ ആ പ്രിവിലേജ് അവരിലേക്ക് എത്തുന്നുമില്ല, അവര് അവരുടെ ഒരു കണ്ടീഷണൽ സീമിംഗ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. എന്നാൽ അതിൽ ഉണ്ടായിരിക്കുന്ന പല ആൾക്കാരും ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ അത് പാടില്ല, അതിനിയെങ്കിലും മാറ്റണം എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ 75 വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ സാമൂഹികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി ഇത് എത്ര കാലം തുടരും? അതല്ല എങ്കിൽ സംവരണത്തിനൊക്കെ മറ്റ് മാനദണ്ഡങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ ക്രീമി ലെയർ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? ഒബിസിയിലുള്ള ആൾക്കാർക്ക് വാർഷിക വരുമാനം നിങ്ങൾക്ക് ഇത്ര ഉണ്ട് എങ്കിൽ നിങ്ങൾ സംവരണത്തിന്റെ പുറത്താണ്. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ പരിഗണിക്കപ്പെടുന്നത് സാമൂഹികമായിട്ടുള്ള പിന്നാക്കാവസ്ഥയല്ല, സാമ്പത്തികമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നത്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിനും പരിഗണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരാളിന്റെ വെൽ ടു ഡു ആണോ, വെൽ ബീയിങ്ങിനെ പറ്റി നമ്മളൊരു കാര്യം നോക്കുമ്പോൾ അതിൽ സാമ്പത്തികാവസ്ഥ എന്നുള്ളതിനെ മറന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ സാമ്പത്തികാവസ്ഥ ഉള്ള ആൾക്കാർ, റിസർവേഷൻ ഇപ്പോഴും കിട്ടുന്ന ആൾക്കാർ പറയും ഏയ് സാമ്പത്തികം കൂട്ടാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം പരിഗണിക്കേണ്ടതാണ്, അത് എസെൻഷ്യൽ ആണ്, അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ യാർഡ് സ്റ്റിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആരാണ് ജാതിവാദികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെ പേരിനൊപ്പം ജാതി പേരുണ്ട്, ഞാൻ അതിന്റെ പേരിൽ അഭിരമിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ജാതിവാദിയാണ്. അതേപോലെ ജാതി എന്നുള്ളതിന്റെ ഒരു പേരിൽ എനിക്ക് എല്ലാ കാലവും എനിക്കോ എന്റെ തലമുറകൾക്കോ അവകാശം കിട്ടണമെന്ന് വാദിക്കുന്നയാളും ജാതിവാദിയാണ്. ഒരു ഭാഗത്ത് ജാതി മോശമാണ് എന്ന് പറഞ്ഞിട്ട് ജാതിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് വാങ്ങുക എന്ന് പറയുന്നതിനകത്തിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു പേരിനോടൊപ്പം ജാതി പല ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരു ഒരു രീതിയാണത്, ആൾക്കാർ പണ്ട് മുതലേ തന്നെ ഉപയോഗിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു കാസ്റ്റിനെ ഉപയോഗിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വർമ്മ, മേനോൻ, നായർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഇടാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചോളൂ, ആരെങ്കിലും അതിന് വേണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാസ്റ്റിനോട് നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനമുണ്ട്, നിങ്ങളത് എത്രത്തോളം നിങ്ങൾ അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും പേരിന്റെ കൂടെ ഒരു ആരെങ്കിലും നിങ്ങളെ കളിയാക്കും, ആരെങ്കിലും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻസ് ഉണ്ടല്ലോ. ജാതി പേര് വിളിച്ച അധിക്ഷേപിച്ചു എന്ന് പറയാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാ ജാതിയുടെയും പേരിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടട്ടെ, അത് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല എങ്കിൽ ഇട്ട ആളിനെ നിങ്ങൾ വിമർശിക്കേണ്ടെന്ന കാര്യമില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ പേരിനോടൊപ്പം ഉള്ളത് ജാതി പേരാണോ, എന്നല്ല, എൻ്റെ പേരിനുള്ളത് ഒപ്പം ഉള്ളത് ഒരു കുടുംബസ്ഥാന പേരാണ്, അത് ജാതി പേരല്ല. അത് കുടുംബത്തിന്, അത് നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ വളരെ വ്യാപകമായിട്ട് ഒരു കാലത്ത്, അതായത് ചരിത്രം നോക്കിയാൽ നമ്മുടെ ട്രാവൻകൂറിന് പണ്ട് സാമ്പത്തികമായി സഹായിച്ചിരുന്ന കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്ന സ്ഥാനപേരുകളിൽ ഒന്നാണ് പണിക്കർ എന്നുള്ളത്. അപ്പൊ അത് കൊടുക്കുന്ന കണ്ടീഷൻ തന്നെ അവരുടെ തലമുറകൾക്ക് അത് ഉപയോഗിക്കാം എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്കർ എന്ന് പറയുന്നത് ജാതിവാലല്ല, ആ പേര് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കോ നായന്മാർക്കോ മാത്രമല്ല, എന്റെ കാസ്റ്റ് നായരാണ്, പക്ഷേ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്. ഇപ്പോൾ നമ്മുടെ മാറിവാനിയസ് കോളേജിലെ ഗീവർഗീസ് പണിക്കരച്ചനുണ്ട്, അപ്പൊ അദ്ദേഹം ക്രിസ്ത്യനാണ്, പക്ഷെ പണിക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സർനെയിമാണ്. അതേപോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രത്തിലെ പോരാളിയുണ്ട്, അദ്ദേഹം പിന്നെ ഈഴവനാണ്. സരസകഴി കവി മൂലൂർ പത്മനാഭ പണിക്കർ, അദ്ദേഹം നായരല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പണിക്കർ എന്നുള്ളത് ജാതിയേതര മതേതരമായിട്ടുള്ള ഒരു വാലാണ്. അപ്പൊ അത് വെക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരതാണ്, എന്ത് ചെയ്യും, അദ്ദേഹത്തിന് അത് വെട്ടി മാറ്റാനായിട്ട് സാധിക്കും, ഒന്നുമില്ല. പിന്നെ ഇതിനെ എതിർക്കുന്ന ആൾക്കാര് പി കെ വാസുദേവൻ നായരെയും പിന്നെ ഇ കെ നായനാരെയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ഒക്കെ നേതാക്കന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്, അവർക്ക് വിമർശിക്കാൻ എന്താണ് അധികാരം, അങ്ങനെ ഒരു അധികാരം ഒന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ്. പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ്, ആ പിള്ള എന്നുള്ളത് എന്തുകൊണ്ടാണ് മാറ്റാഞ്ഞത്, അത് എന്തുകൊണ്ട് അവിടെ കിടന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നില്ലൊന്നുമില്ല. നോക്കൂ, ഇത് കാസ്റ്റിസം എന്ന് മാത്രമല്ല, റിവേഴ്സ് കാസ്റ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും വ്യാപകമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഈ അംബേദ്കറൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പല ആൾക്കാരും ബ്രാഹ്മണരെ കുറ്റം പറയുക, നായരെ കുറ്റം പറയുക, അവരുടെ ഗ്രന്ഥങ്ങളെ കുറ്റം പറയുക, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അതെന്തിനാ ചെയ്യുന്നത്? പണ്ട് അപ്പർ കാസ്റ്റിൽ നിന്ന് ലോവർ കാസ്റ്റിലേക്ക് എന്നുള്ളതായിരുന്നുവെങ്കിൽ, ഇന്ന് ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന് ഫോർവേഡ് കാസ്റ്റിലേക്ക് നടത്തി കഴിഞ്ഞാലും അത് കാസ്റ്റിസം റിവേഴ്സ് ആയിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ രീതിയിലത്തേക്ക് നിങ്ങൾ അതിനെ പരിഗണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചില ആൾക്കാർക്ക് ഇത് വിളിക്കാം, ചില ആൾക്കാർ പറയുന്നതാണ് പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അതിനെ കാണുന്നത് ശരിയല്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പണ്ട് നമുക്ക് പറയാം നാടുവാഴിയാണ്, തമ്പുരാനാണ്, ബ്രാഹ്മണനാണ്, മറ്റവനാണ്, മറച്ചവനാണ് ജാതി സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത്, നടപ്പാക്കുന്നത് എന്ന് പറയാം. ഇന്ന് ആരാണ് സുനിൽ ഇത് നടപ്പാക്കുന്നത്? സർക്കാരല്ല,
11: സർക്കാരാണ്.
12: ഇന്ന് ഞാൻ ബാക്ക്വേർഡ് കാസ്റ്റാണോ ഫോർവേഡ് കാസ്റ്റാണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? സർക്കാരാണ്.
11: സർക്കാരാണ്.
12: എന്നോട് ഒരു ഫോം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ജനറൽ ആണോ എന്താണെന്ന് എഴുതാൻ പറയുന്നത് സർക്കാരാണ്. അപ്പൊ സർക്കാരാണ് നിങ്ങളെ ഇന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ബ്രാഹ്മണനോ നമ്പൂതിരിയോ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയോ ഒന്നുമില്ല. അപ്പൊ ഇത് സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങൾ ഇതിനെ എതിരാണെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക, ഞങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾ ഇത് ചോദിക്കണ്ട, ചോദിക്കൂ, ഇവർ ചെയ്യുമോ, ആരെങ്കിലും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അതിന്റെ ബെനിഫിറ്റുകളെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നാൽ ഇതെന്തോ മോശമാണ് എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
11: രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേള.

0: ഷോ വിത്തോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ.
2: ഇനിയിപ്പോ ചാനൽ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ ഒരു ചാനലിൽ വിളിക്കുകയാണ്, ഇന്ന് ചർച്ചയുടെ വിഷയം ഇതാണ്, ഇന്ന ആളുകളായിരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്തുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗസ്റ്റുകൾ ഇവരെയൊക്കെയാണ്, ഇവരെയൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കണം, അവരെന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുക, അതിനെന്തായിരിക്കും നമ്മൾ ഉത്തരം പറയേണ്ടത്, ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും?
3: ഇല്ല, അങ്ങനെ ഒരു പ്രിപ്പറേഷന് പോസിബിലിറ്റി വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരത്തെ 7 മുതൽ 9 വരെയുള്ള ഒരു പ്രൈം ടൈമിലാണ് ഈ ചർച്ചകൾ നടക്കുക. അപ്പോ അന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും മൾട്ടിപ്പിൾ ത്രെഡുകൾ ഓടുന്നുണ്ടാവും. ഇതിൽ ഏതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു എഡിറ്റോറിയൽ തീരുമാനം ഒരു ചാനലിന്റെ വരുന്നത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ത്രെഡുകൾ, അപ്പൊ അതുകൊണ്ട് അവരത് തീരുമാനിച്ചതിന് ശേഷമാണ് അവർ ഈ പാനലിസ്റ്റ് ആരൊക്കെ ആവണം എന്ന് തീരുമാനിക്കുക വിളിക്കുക. അപ്പൊ ഇത് വിളിച്ച് നമ്മളെ അറിയിക്കുന്ന സമയത്തിൽ നിന്ന് ചിലപ്പോൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ മാത്രമേ ഈ ചർച്ചയ്ക്കുള്ള സമയം ഉണ്ടാവണമെന്നുള്ളൂ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നേരത്തെ വിളിക്കുക. ചിലപ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ് ഇന്ന് ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ഇത് നമ്മളുടെ കോർ ഓഫീസ് അവേഴ്സ് ആയിരിക്കും. അവര് നമ്മളെ വിളിക്കുന്നു, ശരി ഇന്നതാണ് ടോപ്പിക് എന്ന് പറയുന്നു, ഓക്കെ ഞാൻ അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് പറയുന്നു. എനിക്ക് അത് കഴിഞ്ഞ് വർക്കുണ്ട്, അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഒരു ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് വിഷയം കിട്ടുമ്പോൾ തുടങ്ങുന്നതല്ല. ബേസിക്കലി ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന മൾട്ടിപ്പിൾ ത്രെഡുകൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മൾട്ടിപ്പിൾ ത്രെഡുകളെ പറ്റി നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി നോക്കുന്നു. ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ ഈവനിങ് കോഫി ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട്, അപ്പൊ ഇതിലേതും ചർച്ചയാവാം. അപ്പൊ ഈ ഓരോ വിഷയത്തിനെ പറ്റി നമ്മൾ പഠിക്കും. ഒരെണ്ണമായിരിക്കും ഇന്ന് ചർച്ചയ്ക്ക് വരിക, പക്ഷെ ഇന്ന് ചർച്ചയ്ക്ക് വരാത്ത 3-4 വിഷയങ്ങളെ പറ്റി ഞാൻ ഈക്വൽ പ്രിപ്പയർനെസ് എനിക്ക് ഓൾറെഡി ഉണ്ടാവും. പിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സംഭവം ഒരിടത്ത് നടന്നു, അതിന്റെ ലേറ്റസ്റ്റ് എന്താണ് എന്ന് നോക്കാനുള്ള സമയം നമുക്ക് എന്തായാലും കിട്ടും. അതിലിപ്പോ 10 മിനിറ്റ് മതിയായിരിക്കും, അത് ചിലപ്പോൾ നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിട്ടും, അത്രേ ഉള്ളൂ. ബാക്കി ഇതിനൊരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് ഈ വിഷയം കിട്ടിയതിന് ശേഷം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയക്കാരനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്, കാരണം രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പല മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ടാവും, ഇവന്റുകളിൽ പോകണം, അങ്ങനത്തെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നെ സംബന്ധിച്ച് വർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേരം തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷൻ ഇല്ല. അത് നമുക്ക് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്നാലേ നടക്കും, അപ്പൊ അത് നടക്കില്ല. അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ അതിനകത്തിലില്ല. പിന്നെ വേറൊന്ന് ഈ പറഞ്ഞത്, ആരൊക്കെയാണ് ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് ഞാൻ ചോദിക്കാറില്ല.
2: ഈ
3: പറഞ്ഞില്ലേ ആർക്ക് അവർക്കെതിരെ അവരെ ഇരുത്താൻ എന്ത് പറയും, അങ്ങനത്തെ ഒരു പ്രിപ്പയർനെസ് എന്റെ ഭാഗത്തു നിന്നില്ല. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല ആരൊക്കെയാണ് ഇന്നേ വരെ എന്നെ വിളിച്ച് ഈ കഴിഞ്ഞ 11 വർഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളോടും ഞാൻ ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ചാനലുകൾ എല്ലാവരും വളരെ ചില കുറച്ച് ചാനലുകൾ മാത്രം ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് അവരൊരു പ്രൊമോ കാർഡ് ഇറക്കും, വിഷയം ആങ്കറിന്റെ പടം. അപ്പോൾ അവർ പാനലിസ്റ്റ് 3-4 പേരുണ്ടെങ്കിൽ അതിന്റെ പടം വെക്കും, അത് ഇവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് സ്റ്റോറീസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കും അയച്ചു തരും. അത് അയച്ചു തരുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ ഇന്ന ഇന്ന ആൾക്കാരുണ്ടെന്ന്. പക്ഷെ അത് എല്ലാ ചാനലും ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല.
2: അപ്പൊ
3: ഏഷ്യാനെറ്റിൽ എന്നോടൊപ്പം ചർച്ചയിലുള്ള ആരൊക്കെയാണെന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോഴേ ഞാൻ അറിയുന്നു. അപ്പൊ നമ്മുടെ പ്രിപ്പയർനെസ് ബേസിക്കലി മറ്റൊരാളിനെതിരെ മറുപടി പറയുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ എന്റെ ഫോർ ഓർ അഗെയിൻസ്റ്റ് ഒരു പക്ഷം ഉണ്ടെങ്കിൽ ആ പക്ഷത്തിനെതിരായിട്ടുള്ള നിലപാട് ആര് പറഞ്ഞാലും ഇന്നതൊക്കെയാണല്ലോ അവർ പറയുക, അപ്പൊ എന്ത് പറയാം, അതിനെന്താണ് മറുപടി എന്ന രീതിയിലത്തേക്കുള്ള പ്രിപ്പയർനെസ് മാത്രമേ എന്റെ ഭാഗത്തുള്ളൂ. അതായത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിപാടി അതിനകത്തുണ്ടാവും.
2: ആരെങ്കിലും പേടിയുണ്ടോ ശ്രീജിത്ത് പണിക്കർക്ക്?
3: ഏയ്, അതായത് പറഞ്ഞത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോൾ CPM-നെതിരായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ അപ്പുറത്ത് വന്നിരിക്കുന്നത് AA റഹീമാണെങ്കിലും സാക്ഷാൽ പിണറായി വിജയനാണെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക. അവരായതുകൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ മാറ്റാനൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം ഒരാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അയാളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്ന നന്നാവും. അതും എക്സ്ട്രാ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ എന്നോട് ചാനൽ ചർച്ചകളിൽ മുഹമ്മദ് റിയാസ് സംസാരിച്ചിട്ടുണ്ട്, ഷംസീർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് നമ്മളെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പിന്നെ ഒന്ന് പ്രോഡ് ചെയ്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. അതല്ല എങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആളും ഒപ്പീനിയനാണ്. ഒപ്പീനിയൻ ഒരാളിന്റെ കേൾക്കുന്നതിലോ അതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് ഒപ്പീനിയൻ ആര് പറഞ്ഞാലും ഒരാളിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ പറയട്ടെ, അത് അവരുടെ ഒപ്പീനിയനാണ്. അതേ ഒപ്പീനിയൻ അവരുടേത് മാത്രമൊന്നും നമ്മൾ കരുതുന്നില്ലല്ലോ. ആ ഒപ്പീനിയനുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവും, അതിൽ വിശ്വസിക്കുന്ന കുറെ ജനമുണ്ടാവും. അപ്പൊ അതിനോടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഒപ്പീനിയനെ നമ്മൾ ഭയക്കേണ്ടെന്ന കാര്യമില്ല. അതുകൊണ്ട് ഒരാളിനെ പേടിയില്ല.
2: ഓക്കെ,
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം എന്റെ കൂടെയുള്ളത് ശ്രീജിത്ത് പണിക്കർ. ഇനിയൊരു

0: റൂം വിത്തോൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ.
2: ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണോ ശ്രീജിത്ത് പണിക്കർ? പലപ്പോഴും ചർച്ചകൾ കാണുന്ന സമയത്ത് ഇന്ന ആളുടെ അനുഭാവിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും എന്താണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള
3: അതെന്താന്ന് വെച്ചാല്, ഈ അനുഭാവിയാണ് എന്ന് തോന്നാൻ കാരണം ചില ടോപ്പിക്കുകൾക്ക് ഒരു ലോങ്കർ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായതിപ്പോ പൗരത്വ ഭേദഗതി നിയമം, കാർഷിക നിയമം, ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ വരുമ്പോൾ, ഇപ്പൊ ശബരിമല വിഷയം, ഇങ്ങനെ കുറെ വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു ദിവസം അല്ല ചർച്ച. ഇന്ന് ചർച്ചയുണ്ട്, നാളെ ചർച്ചയുണ്ട്, മറ്റന്നാളെ ചർച്ചയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. തീരുന്നവരെ ചർച്ചയുണ്ട്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാര് നമ്മളുടെ ആ വിഷയത്തിലുള്ള പക്ഷം എന്താണോ അതാണ് നമ്മുടെ പൊളിറ്റിക്സ് എന്നിവർ അസ്യൂം ചെയ്യും. അതുകൊണ്ട് അതിന് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഞാനാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കുക, ആ രീതിയിൽ വരും. എന്നാൽ ബി ജെ പി രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, സി പി എം രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ചർച്ചകൾക്ക് ലോങ്കർ ഷെൽഫ് ലൈഫ് കാണത്തില്ല. ആ വിഷയത്തിലെ നമ്മുടെ നിലപാട് ആ ചർച്ച കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഈ ഓയിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാൻ, ഈ ഫ്യുവൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ഈ ഫ്യുവൽ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നതിനെ എതിർക്കുന്നതാണ്. റെഗുലേറ്ററി മെക്കാനിസം എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഒരു ഓവർസൈറ്റ് അതിൽ ഉണ്ടാവണം എന്ന് താല്പര്യമുള്ള ആളാണ്. ഇപ്പം ചിലപ്പോൾ പെട്രോൾ പ്രൈസ് പിന്നെ ഷൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ചർച്ചയുണ്ടാവും. ആ ചർച്ചകളിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആ ചർച്ചകളിൽ പറയുന്നത് കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും തമ്മിലുള്ള അൺഹോളി നെക്സസ് ആണ് ഈ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായം ഞാൻ എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ട്, മീഡിയ വണ്ണി പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച ഒരു ദിവസം ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം ആ ചർച്ച ഇല്ല. അപ്പൊ ഷെൽഫ് ലൈഫ് കുറവാണ്. ആ ചർച്ചകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതിങ്ങനെയാണ്. ഇപ്പോൾ കറന്റ്ലി റണ്ണിങ് വിഷയങ്ങൾ നോക്കൂ. കറന്റ്ലി റണ്ണിങ് വിഷയങ്ങളിൽ ഒന്ന് ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് ആണ്, സി ജെ പിയുടെ പ്രൊട്ടസ്റ്റ്. ഞാനതിൽ ആദ്യത്തെ ചർച്ച മുതൽ പറഞ്ഞിരുന്ന എന്റെ അഭിപ്രായം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്, ഫ്രം ഡേ വൺ. കാരണം അത് ഒരു വിഷയം കറക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല. ദർ ഹാസ് ബീൻ എ ലോങ് ഫെയിലിയർ. അപ്പൊ അതിനൊരു സിസ്റ്റമിക് കറക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദ പേഴ്സൺ മസ്റ്റ് ഗോ. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ. ഇതായിരുന്നു ഫസ്റ്റ് ദിവസത്തെ മുതൽ ചർച്ച. അതുകൊണ്ട് ഞാൻ ബി ജെ പിക്ക് എഗൻസ്റ്റായി, ഞാൻ സി ജെ പിക്കും കോൺഗ്രസിനും ഒപ്പമാണെന്ന് വേണമെങ്കിൽ ഇതേ യാർഡ് സ്റ്റിക്ക് വെച്ച് വാദിക്കാം. E20 പെട്രോൾ ഇപ്പൊ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫ്രം ഡേ വൺ E20 പെട്രോള് മാത്രമല്ല ലഭ്യമാക്കേണ്ടത്, യു ഗിവ് ദ ചോയ്സ് ടു ദ പീപ്പിൾ. എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കാം, എനിക്ക് E20 അടിക്കാം, എനിക്ക് ഹൈ ഓക്ടൈൻ അടിക്കാം, എന്തും എന്റെ ചോയ്സ് ആയിരിക്കണം. അപ്പൊ ദർ ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് വൺ പെട്രോൾ സ്റ്റേഷൻ ഇൻ എവറി പെട്രോൾ പമ്പ്. ഒരു ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് പലതുണ്ടല്ലോ. അപ്പൊ അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഇതാക്കി കൊടുക്കുക, കാരണം അത് പ്യുവർ പെട്രോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്ക് കൊടുക്കണം. ആ ചോയ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആന്റി ബി ജെ പി ആവണം. കർഷക നിയമം, ഞാൻ കർഷക നിയമത്തിന്റെ വലിയ സപ്പോർട്ടറാണ്. പക്ഷേ അവസാനം പൊളിറ്റിക്കൽ പ്രഷറും പൊളിറ്റിക്കൽ എക്സിജൻസിയും കാരണം സെൻട്രൽ ഗവൺമെന്റ് അതിനെ മരവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണ്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വി ഡി സതീശൻ പോയി ഭക്ഷണം കഴിച്ചു ഈ പ്രളയ സമയത്ത്. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ഞാൻ അതിനകത്ത് പറയുന്നത് ഭക്ഷണം ഒരാൾ, ഇപ്പം ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്ത് എനിക്ക് തരുന്നു എന്നുള്ളത് എന്റെ ചോയ്സാണ്, അവരുടെ ചോയ്സാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് പോകുന്നു, എന്റെ ടേബിൾ അവർ നിറച്ചു വെച്ചു എന്ന് കരുതി അത് എന്റെ കുറ്റമായി മാറുന്നില്ല. അത് അതൊന്നാമത്തെ. അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിരിക്കണം. സ്റ്റേറ്റ് ആണ് എനിക്ക് എന്റെ സർക്കാരിന്റെ ചെലവിൽ എനിക്ക് ഈ ഭക്ഷണം ഇവിടെ
1: നൽകിയതാണ്.
3: പക്ഷെ അതേസമയം ഹെലികോപ്റ്റർ ഉപയോഗത്തിന് ഞാൻ എതിർത്തിട്ടുണ്ട്, കാരണം അതൊരു പ്രിൻസിപ്പിളിന്റെ പൊസിഷനിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. അപ്പോൾ ഒരേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ ഒന്നിൽ ഞാൻ സതീശനൊപ്പവും ഒന്നിൽ ഞാൻ സതീശനെതിരും പറയുന്ന സമയത്ത് സതീശനൊപ്പം നിൽക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് ആവുന്നുണ്ടോ? സതീശനെതിര് പറയുന്ന സമയത്ത് ഞാൻ സി പി എം ആകുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അനാലജിയാണ്, എന്നെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ബോറടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു പൊസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് പക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. അത് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ്. ഈ പക്ഷമില്ലാതിരിക്കുന്നതാണ് നിഷ്പക്ഷമെങ്കിൽ നമ്മൾ കാറ്റിന് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കണം അല്ലേ? എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നിഷ്പക്ഷത എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനല്ല. ഒരു വിഷയത്തിലെ ശരിയായ പക്ഷം ഏത് തീരുമാനിക്കുന്നോ അതാണ് നിഷ്പക്ഷത. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഓവർവെൽമിംഗ്ലി ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺ നമുക്കറിയാം. അല്ലെ. ഇപ്പം തൃശ്ശൂരിലെ നോക്കും, തൃശ്ശൂരിൽ നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിക്കുന്നു, 7 അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ 6 ജയിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഈ സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടിയ 6 ബി ജെ പി തോക്കും അല്ലെ. ആരെ തോപ്പിച്ച്? പുതിയ വോട്ടർമാർ വന്നോ?
2: ഒരിക്കലും.
3: വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല വോട്ടിംഗ് പോപ്പുലേഷൻ, മോറോർലെസ് സെയിം. കാരണം ഒരു 1.5 വർഷത്തിനിടയിലോ 2 വർഷത്തിനിടയിലോ വന്നിരിക്കുന്ന
2: മാറ്റങ്ങൾ.
3: അപ്പോൾ ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് വോട്ടേഴ്സ് ഹ്യൂജ് മെജോറിറ്റി ബി ജെ പിക്ക് കൊടുത്തെടുത്തു നിന്ന് ദ ഷിഫ്റ്റഡ്. ഇത് പുതിയ വോട്ടേഴ്സ് അല്ലേ, ഈ വോട്ടർമാർ നിഷ്പക്ഷരാണ്. അതായത് സുരേഷ് ഗോപി വന്നപ്പോൾ ദ തോട്ട് ദാറ്റ് വാസ് റൈറ്റ്, വേറൊരാൾ വന്നപ്പോൾ ദ തിങ്ക് അല്ലെ ഇവിടുത്തെ ബി ജെ പി

0: ഇപ്പോ നാഷണൽ പൊളിറ്റിക്സിൽ ബന്ദിപ്പൂരിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു. അവിടെ ബി ജെ പി തോറ്റു. ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് നിതിൻ നബീൻ ജയിച്ചു വന്നിരുന്ന, അവർ കഴിഞ്ഞ 30 വർഷമായിട്ടോ മറ്റോ അവരുടെ മണ്ഡലം കോട്ടയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 69% വോട്ട് കിട്ടി അവർ ജയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ബി ജെ പിക്ക് 34% ഉള്ളൂ. നിതിൻ നബീൻ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണെന്ന് ഓർക്കണം. ആ നവംബറിൽ നിന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായിരുന്ന 60% നിന്ന് ബി ജെ പി 30% വീണെങ്കിൽ പുതിയ വോട്ടർമാരല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. ആർ ജെ ഡിക്ക് അവിടെ 30% വോട്ടുണ്ടായിരുന്നു, ഇപ്പം 10% ഉള്ളൂ. ആ 20% വോട്ട് വേണ്ട, പ്രശാന്ത് കിഷോറിന് കൊടുക്കാം എന്ന് വോട്ടർമാർ തീരുമാനിക്കുന്നത് സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടല്ല. ആ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാം സൂം കോളിൽ കേട്ടിട്ട് ഇതാണ് നമ്മുടെ അജണ്ട തീരുമാനിച്ചിട്ടല്ല എന്ന് വെച്ചാൽ, ആ ആൾക്കാർ 30 വർഷം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നപ്പോഴും അവരുടെ ചിന്ത വാസ് ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ചോയ്സ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി പല കാരണങ്ങളുണ്ടാവും, ഇല്ല നമുക്ക് ബി ജെ പിയും വേണ്ട ആർ ജെ ഡിയും വേണ്ട, ലെറ്റ്സ് ഗോ ഫോർ ജൻ സ്വരാജ് പാർട്ടി. അപ്പോൾ പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ ആൾക്കാർ നിഷ്പക്ഷരായതുകൊണ്ട്, 30 വർഷം വോട്ട് ചെയ്യുന്നവൻ ബി ജെ പിക്കാരനാണ്, അവൻ സംഘപരിവാറുകാരനായിരുന്നെങ്കിൽ ഇപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കണ്ടേ?
1: അപ്പോൾ
0: ഞാൻ കരുതുന്നത് നിഷ്പക്ഷത എന്ന് പറയുന്നത് അങ്ങനെയാണ്. പറഞ്ഞ ആ എക്സാമ്പിൾ ഇതാണ്, ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ നിൽക്കുന്ന അമ്പയർ നിഷ്പക്ഷനാണ്. ഒരു LBW ഷൗട്ട് വരുന്ന സമയത്ത് ആ പന്ത് കറക്റ്റായിട്ട് പിന്നെ ലെഗ് സ്റ്റമ്പിന് പുറത്തല്ല, അത് കറക്റ്റായിട്ട് പിച്ച് ചെയ്തിട്ട് പാഡിൽ കൊണ്ട് അയാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ സ്റ്റമ്പ് ബ്രേക്ക് ചെയ്യുമെന്ന് പുള്ളിക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പുള്ളി ഇത് ഔട്ടാണെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ പുള്ളി ബോളിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ പറ്റും.
1: ഒരിക്കലും
0: അടുത്ത ബോളിൽ അതല്ല എന്ന് തോന്നുന്ന സമയത്ത് അയാൾ ഔട്ടല്ല എന്ന് പറയുമ്പോൾ അയാൾ ബാറ്റിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ പറ്റും. അതാണ് നിഷ്പക്ഷത. പക്ഷമില്ലാതിരിക്കുക എന്നുള്ളതല്ല, നിഷ്പക്ഷനാണ് അമ്പയറെങ്കിൽ ഓരോ ഡിസിഷനിൽ ആരെന്ത് ഷോട്ട് ചെയ്ത്
1: കഴിഞ്ഞാലും
0: അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ അതേപോലെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സുനിൽ പറഞ്ഞില്ലേ, ഇവിടെയുള്ള അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ,
1: തീർച്ചയായും
0: അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ദേ ഡിസൈഡ് ദ സ്വിംഗ്. അതാണ് ഞാൻ
1: കരുതുന്നത്.
2: മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളി.

0: സ്റ്റോർ വിത്തോൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗസ്ട്രോ.
2: ഇനി അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് വരാം. സി ജെ പിയുടെ ഭാവി എന്തായിരിക്കും എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിലയിൽ ശ്രീജിത്തിന് തോന്നുന്നത്?
3: സി ജെ പിക്ക് നിലവിൽ പൊളിറ്റിക്കൽ അംബിഷൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. പൊളിറ്റിക്കൽ അംബിഷൻ ഇല്ല എങ്കിൽ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിനെ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കും. അങ്ങനെ എത്ര കാലം ഒരു ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് നിൽക്കാൻ പറ്റും എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അതർവൈസ് അതിന് എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ ഉണ്ടാകണം, വിച്ച് മൈറ്റ് ബി എ പ്രോബ്ലം. അപ്പോൾ നിലവിലുള്ള അതേ ലീഡർഷിപ്പിന് എല്ലാ കാലവും സ്റ്റുഡൻസിൻ്റെ ചാമ്പ്യനായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ വേറൊരു വിഷയമുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിഷയങ്ങളിലോ ഒക്കെ ഇവർ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇടപെടുന്നു എന്നുള്ളതിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെടും. ഇനി പൊളിറ്റിക്കൽ അംബിഷൻ അവർക്ക് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത് തെറ്റുണ്ടെന്നാണ് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളാണ്, അതുണ്ടാവണം. എല്ലാ കാലത്തും ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്നാണ് ആൾക്കാരും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ അങ്ങനെ അതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലത്തെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തെറ്റാണ്. അതിൽ അവർ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഈ നീറ്റ് പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനപ്പുറത്തേക്ക് അവർ പറയുന്ന പൊളിറ്റിക്കൽ സ്ലോഗൻസ് മുഴുവനും മിസ്പ്ലേസ്ഡാണ്. പ്രത്യേകിച്ച് അദാനി അംബാനി ഒന്നും മീഡിയ തുടങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ഷൻ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പിടിച്ച് അകത്തിടണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നിയമവ്യവസ്ഥയോട് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് വെച്ചുകൊണ്ട് പൊളിറ്റിക്സ് പോകാൻ പറ്റില്ല, അത് കംപ്ലീറ്റ്ലി ഒരു മിസ്റ്റപ്പ് ആയിരിക്കും, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ അംബിഷൻ ഉണ്ടെങ്കിൽ എന്താണ് കോർ ഇഷ്യൂ ഓരോ വിഷയവും, ഞങ്ങൾ ഇന്നതാണ് ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങൾ കാണുന്ന ഇഷ്യൂസ് ഇതാണ്, ഞങ്ങളിതിനെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ളൊരു മെസ്സേജിങ് മുന്നോട്ട് വയ്ക്കുക. പക്ഷെ അപ്പോഴും ഇതാർക്കാണ് ഡെൻറ്റ് ഏൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനായിരിക്കും
2: തീർച്ചയായും.
3: കാരണം സി ജെ പിയിലുള്ള ആൾക്കാരും ബി ജെ പി പൊളിറ്റിക്സിനോട് ചേർന്നവരല്ല.
2: അപ്പം
3: ബി ജെ പിക്ക് സി ജെ പി ഒരു പാർട്ടിയായി ഉണ്ടായി കഴിഞ്ഞാലും ബി ജെ പിക്ക് നഷ്ടമല്ല. ബി ജെ പിയിലുള്ള ആൾക്കാരും പോയി അതിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പ്രതിപക്ഷ സ്വരം കോൺഗ്രസിന് നഷ്ടം ഉണ്ടായേക്കും
2: തീർച്ചയായിട്ടും.
3: ബി ജെ പി മോറോർലെസ് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ
2: കൂടുതലാണ്.
3: അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അവരൊരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് വന്നാൽ മേ ബി അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് ആകാനുള്ള സാധ്യത
2: വളരെ
3: പോസിബിലിറ്റി കൂടുതലാണ്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ബംഗിപ്പൂരിൽ ബി ജെ പിയുടെ നിതിൻ നബീൻ സീറ്റ് വെക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോൾ ഫോക്കസ് ഈസ് ഓൺ ബി ജെ പി. പക്ഷെ അവിടെ അടികെട്ടിയ വേറൊരാൾ ആർ ജെ ഡിയാണ്. അവിടുത്തെ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ആർ ജെ ഡി 30% നിന്ന് കേവലം 10% ഡ്രോപ്പ് ചെയ്തിട്ട് അവരുടെ ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. നാലോചിച്ചോണ്ട്, ഡെപ്പോസിറ്റ് കാശ് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് ആർ ജെ ഡി മാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം? അതിനെപ്പറ്റി ആരും പറയുന്നില്ല, കാരണം പീപ്പിൾ ആർ മോർ ഫോക്കസ്ഡ് ഓൺ ബി ജെ പി. കറക്റ്റ് നമ്മൾ രാഷ്ട്രീയം നോക്കിക്കഴിച്ചാൽ ഇവർക്കാണ് കൂടുതൽ എഴുതി. ബി ജെ പി സ്റ്റിൽ ഹാസ് 35%, 60% ഈസ് ആൻ അബറേഷൻ. 34% ഉണ്ട്, അത് സ്റ്റിൽ ദേ ക്യാൻ ഗ്രോ ഇറ്റ്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് എത്ര പെർഫോം ചെയ്യാൻ കഴിയും? ഗവൺമെൻറ് ഇല്ല. അപ്പോൾ ആ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് തിരിച്ച് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആർ ജെ ഡി പോയതിനടുത്തും തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ സി ജെ പി ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് വന്നാലും ഒരുപക്ഷെ അത് കൂടുതൽ ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനായിരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്.
1: അപ്പൊ ഇത്രയും നേരം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളൊക്കെ പങ്കുവച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, അദ്ദേഹത്തിന് പറയാനുമുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, ഗസ്റ്റ് റൂമിന്റെ അടുത്ത അധ്യായത്തിൽ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കുന്നതായിരിക്കും, ശ്രീജിത്ത് പണിക്കരുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
6: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
5: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
7: ലിസൺ വിതൗട്ട് ബ്രേക്ക്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Law Point. Know your rights.
7: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ. ആ ഇല്ല പതി, ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. ഗാർഹിക പീഡനവും സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് സുരക്ഷിതമായ ഒരു ഇടം അല്ലെ? നമ്മൾ വളരെയധികം സേഫായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീടെന്ന് പറയുകയാണെങ്കിൽ. എന്നാൽ ചില സ്ത്രീകൾക്ക് അതേ വീട് തന്നെ ഭയത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒരു ഇടമായിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അടി, തല്ല് തുടങ്ങിയ ശാരീരിക ആക്രമണങ്ങൾ മാത്രമാണ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഈ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അതിനേക്കാൾ വിശാലമായ രീതിയിലാണ് ഈ ഗാർഹിക പീഡനത്തെക്കുറിച്ച് പറയുന്നതും കാണുന്നതും. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള അബ്യൂസുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ. അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം ഫിസിക്കൽ അബ്യൂസ്. അടിക്കുക, തല്ലുക, തള്ളിയിടും, അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കും, ശാരീരിക വേദന ഉണ്ടാക്കൽ, ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്രമണം തുടങ്ങിയവയ്ക്കാണ് എന്ത് ഫിസിക്കൽ അബ്യൂസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി രണ്ടാമതായിട്ട് സെക്ഷൽ അബ്യൂസ്. സ്ത്രീയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുക, ലൈംഗികമായിട്ട് അപമാനിക്കുക, അല്ലെങ്കിൽ അവളുടെ അന്തസ്സിന് മാന്യതയ്ക്കും വിരുദ്ധമായ ലൈംഗിക പെരുമാറ്റം നടത്തുക തുടങ്ങിയവ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്. തുടർച്ചയായി അപമാനിക്കുക, ഭീഷണിപ്പെടുത്തുക, അധിക്ഷേപിക്കുക, സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുക, കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പരിഹസിക്കുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചതിൻ്റെ പേരിൽ അപമാനിക്കുക തുടങ്ങിയ പെരുമാറ്റങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് വെർബൽ അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസായിട്ട് എന്താണ് മാറുന്ന കാര്യമാണ്. ഇനി നാലാമതായിട്ട് എക്കണോമിക്കൽ അബ്യൂസ്. എക്കണോമിക് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ നിക്ഷേപിക്കുക, ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് പണം നൽകാതിരിക്കുക, അവളുടെ വരുമാനത്തെ നിയന്ത്രിക്കുക, അവളുടെ സ്വത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങളൊക്കെ ഉണ്ട്, അതായത് അവർക്ക് വരുന്ന ആ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക തുടങ്ങിയവയ്ക്ക് എന്താണ് എക്കണോമിക് അബ്യൂസിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതായത് സിംപിളായി പറയുകയാണെങ്കിൽ ഗാർഹിക പീഡനം ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ മാത്രമല്ല മനസ്സിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും ഉണ്ടാക്കുന്ന ഈ ഗുരുതരമായ ആക്രമണങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അതെന്താ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ വയലൻസ് സംഭവിച്ചിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ നിരന്തരമായിട്ട് ഭീഷണി അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ എക്കണോമിക്കൽ അബ്യൂസ് തുടങ്ങിയ സാഹചര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നിയമപരമായ റിലീഫ് തേടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതിനാൽ അടിയിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇത് ഡൊമസ്റ്റിക് വയലൻസ് അല്ല എന്ന് കരുതരുത്. നിയമം അതിനേക്കാൾ വിശാലമായിട്ടാണ് ചിന്തിക്കുന്നത്. ലോ പോയിന്റിൽ ഇനിയും നമുക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. ലോ പോയിന്റുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. വേഗം തന്നെ നമുക്ക് മടങ്ങി വരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂടാം.

0: know your rights.
1: Yes, Law Point തുടരുന്നു. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ വിത്ത് മീ ആർജെ ആയില്യ. ഇനി ഗാർഹിക പീഡനം നേരിടുന്ന ഒരു സ്ത്രീക്ക് കോടതിയിൽ നിന്ന് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട റിലീഫുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്, റൈറ്റ് ടു റിസൈഡ്, താമസിക്കാനുള്ള അവകാശം. അതെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീ തന്റെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് താമസിച്ചിരുന്ന ഹൗസ് ഹോൾഡ് അതിന്റെ ഓണർഷിപ്പ് ആരുടേതാണ് എന്നത് മാത്രം നോക്കിയല്ല നിയമം എപ്പോഴും അതിനെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഈ വീട് എന്റെ പേരിലല്ല, അതിനാൽ ഇവിടെ താമസിക്കാൻ അവകാശമില്ല, അങ്ങനെയാണോ? അല്ല കേട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ റെസിഡൻസി റൈറ്റ്സ് ഇല്ലാതാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമത്തിലെ സാഹചര്യങ്ങൾ ബാധകമാണെങ്കിൽ മജിസ്ട്രേറ്റിന് റെസിഡൻസ് ഓർഡർ നൽകാനായിട്ട് എന്താണ് അവിടെ സാധിക്കും. അതുപോലെ ഒരു സ്ത്രീയുടെ ഷെയർ ഹൗസ് ഹോൾഡിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് പുറത്താക്കുന്നത് തടയാനും സാഹചര്യത്തിനനുസരിച്ച് ആൾട്ടർനേറ്റീവ് അക്കോമഡേഷന് അല്ലെങ്കിൽ റെന്റ് സംബന്ധിച്ച ഉത്തരവുകൾ നൽകാനും കോടതിക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്താണെന്നറിയോ? അതായത് ഓരോ കേസിലും സ്ത്രീക്ക് അതേ വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും താമസിക്കണമെന്ന നിയമം പറയില്ല എന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് കോടതി അപ്രോപ്രിയേറ്റ് ഓർഡർ എപ്പോഴും നൽകുന്നുണ്ടാവാം. ഇനി മോണിറ്ററി റിലീഫ് എന്ന് പറയുന്ന കാര്യം, അതായത് ഗാർഹിക പീഡനം കാരണം ഒരു സ്ത്രീക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ മോണിറ്ററി റിലീഫിനും ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, മെഡിക്കൽ എക്സ്പെൻസ്, ലോസ് ഓഫ് ഏണിങ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡാമേജസ് തുടങ്ങിയ നഷ്ടങ്ങൾക്കും ബാധകമായ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായത്തിനും കോടതിക്ക് എന്തുപറ്റും ഉത്തരവിടാൻ സാധിക്കും. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ പീഡനം മൂലമുണ്ടായ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിയമപരമായ പരിഹാരം തേടാനായിട്ട് കഴിയുമെന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കോമ്പൻസേഷനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഗാർഹിക പീഡനം മൂലം സ്ത്രീക്കുണ്ടായ മെന്റൽ ട്രോമ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്, മറ്റ് ഗുരുതരമായ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവ പരിഗണിച്ച് കോമ്പൻസേഷൻ നൽകാനും കോടതിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് കേസ് എന്നത് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുക എന്തുമാത്രം അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. സ്ത്രീയുടെ സുരക്ഷ, താമസം, സാമ്പത്തിക സംരക്ഷണം, മാനസികമായിട്ടുള്ള ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള വിവിധ ലീഗൽ റെമഡീസ് ആണ് ശരിക്കും ഈ ഒരു നിയമം നൽകുന്നുള്ളത്. കേൾക്കുന്നത് ലോ പോയിന്റ് ആണ്, കൂടെയുള്ളത് ഞാൻ ആയില്യാണ്. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ അയിലിയാണ്. ഗാർഹിക പീഡനം നേരിടുന്ന ഒരു സ്ത്രീക്ക് ഒരു സംശയം ഉണ്ടാവും, എന്തായിരിക്കും? ഈ കോടതിയിൽ പോകണമെങ്കിൽ ആദ്യം തന്നെ ഒരു വക്കീലിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇതൊരു ഡൗട്ടായിരിക്കും അല്ലേ. വക്കീൽ വേണം എന്നുള്ളത് എല്ലാ സാഹചര്യങ്ങളിലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ നിയമപരമായ സഹായം ആവശ്യമെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് വഴി എലിജിബിൾ പേഴ്സൺസിന് സൗജന്യ നിയമസഹായം ലഭിക്കാനുള്ള സംവിധാനം വരെയുണ്ട്. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ പ്രധാന ചുമതലകളിൽ ഡൊമസ്റ്റിക് വയലൻസ് സംബന്ധിച്ച ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട്, അതായത് DIR എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുക കേട്ടോ. ഈ DIR തയ്യാറാക്കുന്നതിൽ സഹായിക്കുക, മജിസ്ട്രേറ്റിനെ സഹായിക്കുക, നിയമപരമായ റിലീഫ് ലഭിക്കുന്നതിനുള്ള നടപടികൾ ഫെസിലിറ്റീസ് ചെയ്യുക, ഷെൽട്ടർ, മെഡിക്കൽ അസിസ്റ്റൻസ്, ലീഗൽ എയ്ഡ് തുടങ്ങിയ സർവീസ് ലഭിക്കാനായിട്ട് സഹായിക്കുക എന്നിവ ഒക്കെയാണ് ഇവർ ചെയ്യുന്ന ആ ഒരു ഏരിയ എന്നുള്ളത്.

അതിനാൽ പീഡനം നേരിടുന്ന ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ട സാഹചര്യം ഇല്ല. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ, സർവീസ് പ്രൊവൈഡേഴ്സ്, പോലീസ്, ലീഗൽ സർവീസ് അതോറിറ്റീസ്, കോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുടെ സഹായം നമുക്ക് തേടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വലിയൊരു സിസ്റ്റം തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, എക്സ്പയറേറ്റ് ഓർഡർ. അതായത് ഒരു സ്ത്രീക്ക് അടിയന്തരമായ സംരക്ഷണം ആവശ്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ കേസിന്റെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് മജിസ്ട്രേറ്റിന് മറുഭാഗത്തെ മുൻകൂട്ടി കേൾക്കാതെയും എക്സ്പയറിറ്റി ഓർഡർ നൽകാനായിട്ട് നിയമം അനുവദിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ് കേട്ടോ. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ കോടതി പുറപ്പെടുവിച്ച ശേഷം അതിനെ മനഃപൂർവ്വം ലംഘിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്, വലിയൊരു ഗൗരവകരമായ കുറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ ബ്രീച്ച് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ സെക്ഷൻ 31 പ്രകാരം ഒഫൻസ് ആണെന്നുള്ളതാണ്. അത് എന്തായിരിക്കും, കൊഗ്നിസിബിൾ ആൻഡ് നോൺ പെയിലബിൾ ഒഫൻസിലേക്ക് മാറുന്നുള്ളതാണ്. അതുകൊണ്ട് കോടതി നൽകിയ പ്രൊട്ടക്ഷൻ ഓർഡർ ഒരു സാധാരണ നിർദ്ദേശമായിട്ട് നമ്മൾ കാണരുത്, നിയമപരമായ ഉത്തരവാണ് അതെന്നുള്ളതാണ്. അതേസമയം അടിയന്തര അപകട സാധ്യതയുണ്ടെങ്കിൽ കോടതി നടപടികൾക്കായിട്ട് കാത്തു നിൽക്കാതെ നിങ്ങൾ എന്ത് വേണം, പോലീസിന്റെ അടിയന്തര സഹായം തേടുന്നതും പ്രധാനമാണ് കേട്ടോ.

0: point. Know your rights.
1: യെസ്, അങ്ങനെയുള്ള ആ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ അറിയാം, ഇന്ത്യൻ നിയമങ്ങൾ വിത്ത് വേ ആർ ജെ ആയില്ല. അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ? സ്ത്രീകളെ പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവർക്ക് നിയമപരമായ റിലീഫ് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം കേട്ടോ. ഇനി കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ, ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതായത് ചില കേസുകളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അനുവദിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ കോടതി കൗൺസിലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള നടപടികളും പരിഗണിക്കാറുണ്ട്. എല്ലാ കേസുകളിലും ഈ ഒരു റീകൺസിലിയേഷൻ നിർബന്ധമൊന്നുമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഗുരുതരമായ വയലൻസ്, ഭീഷണി, തുടർച്ചയായ അബ്യൂസ് എന്നിവയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്കാണ് എപ്പോഴും അവിടെ മുൻഗണന നൽകുന്നുണ്ടാവാം. അതുകൊണ്ട് കുടുംബം നിലനിർത്തണം, അതിനാൽ എന്ത് സംഭവിച്ചാലും സഹിക്കണം എന്നത് നിയമത്തിന്റെ ഒരിക്കലും ലക്ഷ്യമല്ല. അതുപോലെ നിയമം ഉപയോഗിച്ചാൽ കുടുംബം തീർച്ചയായിട്ടും തകരും എന്ന ധാരണയും ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കേസിന്റെയും സാഹചര്യങ്ങളും വ്യത്യസ്തമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇനി നിയമത്തിന്റെ ദുരുപയോഗം എന്ന വിഷയവും നമ്മൾ ഈ ഒരു വിഷയത്തിൽ പറയണം. അതെപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്താണ്, നിയമം സ്ത്രീകളുടെ സംരക്ഷണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ലീഗൽ പ്രൊട്ടക്ഷൻ ആണല്ലേ. അതുകൊണ്ട് അതിനിങ്ങനെ വളരെയധികം മിസ്യൂസ് ചെയ്യുന്ന, വ്യാജമായിട്ടോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷെ ഒരു പരാതി പിന്നീട് തെളിയിക്കപ്പെടാത്തത് മാത്രം കൊണ്ടത് സ്വാഭാവികമായിട്ട് വ്യാജ പരാതിയാണെന്ന് പറയാൻ നമുക്ക് കഴിയോ? അതും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പരാതിയിലും അല്ലെങ്കിൽ അതിലെ തെളിവുകളും അതിൻ്റെ സാഹചര്യങ്ങളും നിയമപരമായ നടപടിക്രമങ്ങളും അടിസ്ഥാനമാക്കിയിട്ടാണ് എപ്പോഴും പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് പരാതിക്കാരിയെ മുൻകൂട്ടി കുറ്റക്കാരിയാക്കുകയോ മറുഭാഗത്തെ മുൻകൂട്ടി കുറ്റക്കാരനാക്കുകയോ ചെയ്യാതെ നിയമപരമായ നടപടിക്രമത്തിൽ വിശ്വസിക്കുക എന്നാണ് ശരിയായിട്ടുള്ളൊരു സമീപനം. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഇത് വീട്ടിലെ കാര്യമല്ലേ, പുറത്ത് പറയേണ്ട എന്ന് കരുതി മൗനം പാലിക്കണോ? പാലിക്കാൻ പാടില്ല കേട്ടോ. അതായത് സുരക്ഷിതമായ ജീവിതം നയിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ പീഡനം നേരിടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, വിശ്വസനീയരായിട്ടുള്ള ഫാമിലീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഉണ്ടല്ലോ, പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഓതറൈസ്ഡ് സപ്പോർട്ട് സർവീസ് എന്നിവരുടെ സഹായം തേടാനായിട്ട് നിങ്ങൾ ഒരിക്കലും അടിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അടിയന്തര അപകട സാഹചര്യമാണെങ്കിൽ ഉടൻ പോലീസിന്റെ അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങളുടെ സഹായം തേടുക. നിയമം അറിയുക എന്നത് മറ്റൊരാളെ ഭയപ്പെടുത്താനല്ല, പകരം എന്താ, സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിയാനും അനീതിക്കെതിരെ ശരിയായ വഴി തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ഓർക്കേണ്ടേ, അക്രമം അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്നത് സാധാരണ കാര്യമല്ല. മൗനം അവിടെ നിർബന്ധമാണോ? അല്ല. നിയമസഹായം തേടുന്നത് തെറ്റാണോ? തെറ്റല്ല. അപ്പോൾ സ്വന്തം അവകാശങ്ങൾ അറിഞ്ഞിരിക്കുക, അവകാശങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക, ആക്രമണങ്ങൾക്കെതിരെ മൗനം പാലിക്കുക, അതെ ആവശ്യമാവുന്ന സമയത്ത് നിയമപരമായ സഹായം തീർച്ചയായിട്ടും നിങ്ങൾ തേടാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ തന്നെ ഇന്നത്തെ ലോ പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ലയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതായി കായിക വകുപ്പിന്റെ കണ്ടെത്തി. സ്പോൺസർഷിപ്പ് RBC നൽകിയതിൽ അന്നത്തെ സർക്കാർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നും കായിക വകുപ്പ് സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദേശത്തേക്ക് പണം അയച്ചതിലും ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എങ്ങനെ സ്പോൺസറായി എത്തി എന്നതിൽ കഴിഞ്ഞ സർക്കാരിലെ കായിക വകുപ്പിന് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയം വിശദമായി അന്വേഷിക്കണമെന്നാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. മറ്റൊരു കാര്യം, താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് പുറത്ത് മദ്യപിക്കുന്നതും ബഹളം വയ്ക്കുന്നതും ചോദ്യം ചെയ്ത മണിപ്പൂരി സംഗീതജ്ഞനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തി. തിങ്കളാഴ്ച പുലർച്ചെ കിലോകരി ഗ്രാമത്തിലാണ് സംഭവം. ഡെലിവറി ജീവനക്കാരും ദാബ തൊഴിലാളികളുമാണ് 54-കാരനായ സി വിക്രം സിംഗിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രായപൂർത്തിയാകാത്ത ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ശബരിമലയിൽ ദിവസം 5 വീതം പടിപൂജ നടത്താൻ തീരുമാനിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചത് പോയവാരം. പടിപൂജയ്ക്ക് ബുക്ക് ചെയ്യുന്നവരുടെ പേരുകൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്നും ജീവിച്ചിരിപ്പില്ലാത്തവരുടെ പേരുകൾ ഒഴിവാക്കുമെന്നും വിശദീകരിച്ചു. ജസ്റ്റിസ് വി രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. വൈദ്യുതീകരണത്തിൽ ദക്ഷിണ റെയിൽവേക്ക് 100% നേട്ടം. മുഴുവൻ പാതകളും വൈദ്യുതീകരിച്ചു. ബാക്കിയുണ്ടായിരുന്ന പട്ടുക്കോട്ട മുതൽ കാരൈക്കുടി വരെയുള്ള 71 കിലോമീറ്റർ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. ദക്ഷിണ റെയിൽവേയിലെ 5068 കിലോമീറ്റർ പാതകളാണ് വൈദ്യുതീകരിച്ചത്. പട്ടുക്കോട്ട കാരൈക്കുടി സെക്ഷനിൽ ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഗണേഷ് പരിശോധന നടത്തുകയും ചെയ്തു. ലഡാക്കിന് പ്രത്യേക പദവി നൽകാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ആരംഭിക്കുന്നുവെന്നുള്ളതാണ് മറ്റൊരു ആനുകാലിക വിശേഷം. Article 371 പ്രകാരം ഭരണഘടനാപരമായ സംരക്ഷണം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക സമിതി നിലവിൽ വരുമെന്ന് NDTV റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള പരീക്ഷണം. കഴിഞ്ഞ 4 വർഷമായി ആവശ്യപ്പെടുന്നതാണ് ലഡാക്കിനുള്ള പ്രത്യേക പദവി. നിയമനിർമ്മാണ സാമ്പത്തിക അധികാരങ്ങൾ ഉള്ളതും മണ്ഡലങ്ങളിലൂടെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതുമായ ഒരു സമിതി രൂപീകരിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലഡാക്ക് ചീഫ് സെക്രട്ടറി ആശിഷ് കുന്ദ്ര പറഞ്ഞു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ കാലാവധി പുതുക്കി സർക്കാർ എന്നുള്ളതാണ് മറ്റൊരു ആനുകാലിക വിശേഷം. 15 വർഷത്തിൽ നിന്ന് 20 വർഷമായിട്ടാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. 15 വർഷത്തിലേറെ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിച്ച് നശിപ്പിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മറികടന്നാണ് പുതിയൊരു നടപടി. സർക്കാർ വാഹനങ്ങൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ വാഹനങ്ങൾക്കാണ് പുതിയ ഉത്തരവ് ബാധകം. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ വൻ അഴിച്ചുപണി പോയ വാരമുണ്ടായി. ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കുകയും ചെയ്തു. വിവിധ വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ എന്നിവരുൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പുതിയ നിയമങ്ങളും അധിക ചുമതലകളും നൽകിയിരിക്കുന്നത്. വിവാദ ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ കാർഷിക വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി. സ്നേഹിൽ കുമാർ സിംഗിനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. KSIDC MD അധിക ചുമതലയും അദ്ദേഹത്തിനുണ്ട്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ശ്രീ ധന്യ സുരേഷിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി നിയമിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന അനുകുമാരിയെ GST സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചു. ലോട്ടറി ഡയറക്ടർ അഞ്ജു KS ആണ് തിരുവനന്തപുരത്തിന്റെ പുതിയ ജില്ലാ കളക്ടർ. ഫിഷറീസ് വകുപ്പ് ഡയറക്ടറായിരുന്ന വി ചെൽസാസിനിയെ വയനാട് ജില്ലാ കളക്ടറായി നിയമിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്. പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് വരെ കൂടിയ വിലയ്ക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ KCB റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയത് പോയ വാരം. യൂണിറ്റിന് 12.50 രൂപ വരെ വിലയുള്ള കരാറുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. യൂണിറ്റിന് ശരാശരി വില 10.40 രൂപ വരെ. ഒക്ടോബർ മുതലാണ് വൈദ്യുതി വാങ്ങുന്നത്. അതിനാൽ നിയന്ത്രണം ഉടനെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല. വൈകിട്ട് 6:30 മുതൽ പുലർച്ചെ 2 വരെ ഏതാണ്ട് ഒരേ അളവിൽ വൈദ്യുതി ആവശ്യമുള്ളതിനാൽ നിയന്ത്രണം പുലർച്ചെ വരെ നീളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനായിട്ട് ഏകീകൃത സമയക്രമം പാലിക്കാനായിട്ട് KCB സെക്ഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സെക്ഷൻ ഓഫീസ് പരിധിയിൽ വൈകിട്ട് 7 മുതൽ 7:30 വരെയാണ് വൈദ്യുതി മുടക്കമെങ്കിൽ തുടർന്നുള്ള ഒരാഴ്ച ഈ സമയക്രമം പാലിക്കും. സമയം സംബന്ധിച്ച് ഉപയോക്താക്കളെ വാട്സപ്പിലൂടെയും SMS അറിയിക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ സന്ദേശം ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നതും

സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവുമായി കേന്ദ്ര സർക്കാർ എത്തിയത് പോയ വാരം. നിലവിൽ നഗരമേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവുമാണ് റീഫിൽ ബുക്കിംഗിനുണ്ടായിരുന്ന ഇടവേള. എൽ പി ജി വിതരണ സാഹചര്യം മെച്ചപ്പെടുകയും റീഫിൽ ബാക്ക്ലോഗ് ഗണ്യമായി കുറയും.

യും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു ഇളവ്. പുതിയ തീരുമാനപ്രകാരം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ LPG സിലിണ്ടർ ബുക്ക് ചെയ്യാം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ഈ ഒരു ഇളവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. കാർഷിക മേഖലയിലെ വിദേശ നിക്ഷേപം ലക്ഷ്യമിട്ട് വ്യവസ്ഥകൾ ഉദാരമാക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വാഴപ്പഴം പോലുള്ള വാണിജ്യ വിളകളെ നയത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ വാഴപ്പഴ ഉൽപാദക രാജ്യമാണെങ്കിലും ആഗോള കയറ്റുമതി വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം കുറവാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെ ആഗോള വിപണി വിഹിതവും കയറ്റുമതി വരുമാനവും കൂട്ടുകയാണ് ലക്ഷ്യം. ലോട്ടറി ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാനും സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടാനും ലക്ഷ്യമിട്ട് കേരള ലോട്ടറി ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ലോട്ടറി ഏജന്റുമാരുടെ സംഘടനകളും തൊഴിലാളികളും ഉയർത്തിയ ആവശ്യം മുൻനിർത്തിയാണ് ലോട്ടറിയിൽ സർക്കാർ അഴിച്ചുപണി നടത്തുന്നത്. 2 മാസത്തിനകം ഇതിന്റെ രൂപരേഖയാകും. നേരത്തെ ലോട്ടറി ഏജന്റുമാരുടെ കമ്മീഷൻ തുക 12%. ലോട്ടറിയിന്മേലുള്ള GST നിരക്ക് 28%-ൽ നിന്ന് 40%+ ഉയർത്തിയതോടെ ഏജൻസികളുടെ കമ്മീഷൻ തുക 10 രൂപയായി കുറച്ചിരുന്നു. പ്രധാന ഏജന്റുമാരിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വിൽക്കുന്ന തൊഴിലാളികൾക്ക് ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന തുകയും 6 രൂപയിലേക്ക് താഴ്ന്നു. ഇതിലെല്ലാം മാറ്റം വേണമെന്നാണ് ആവശ്യമുയർന്നത്. ഇതോടൊപ്പം 5,000, 2,000, 1,000 തുടങ്ങിയ ചെറിയ സമ്മാനങ്ങളുടെ എണ്ണം ഉയർത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ലോട്ടറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വിൽപ്പനയിൽ റെക്കോർഡ്. ഏറെക്കുറെ 60 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുതീർന്നു. 1st സമ്മാനം 30 കോടി രൂപയാണ്. 500 രൂപയാണ് ടിക്കറ്റ് വില. ഏജന്റുമാർ ഒരു ടിക്കറ്റിന് സർക്കാരിന് നൽകേണ്ടത് 390 രൂപയും 28% GST. 390 രൂപ പ്രകാരം കൂട്ടിക്കഴിഞ്ഞാൽ സർക്കാരിന് ഇതുവരെ ലഭിച്ചത് 230.10 കോടി രൂപയാണ്. പോപ്കോൺ, ശുദ്ധജലം, ശീതളപാനീയങ്ങൾ എന്നിവയ്ക്ക് അയൽ സംസ്ഥാനങ്ങളെക്കാൾ വില കൂടുതൽ കേരളത്തിലെ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ പോപ്കോണിന് പ്രീമിയം നിരക്കായിട്ട് 295 രൂപ മുതൽ 600 രൂപ വരെ ഈടാക്കുന്നതായിട്ട് ലീഗൽ മെട്രോളജി വകുപ്പ് കണ്ടെത്തിയിരുന്നു. 510 മില്ലി കുപ്പിവെള്ളത്തിന് 70 രൂപ വരെയും 1 ലിറ്ററിന് 90 രൂപ വരെയും ചിലയിടങ്ങളിൽ ഈടാക്കുന്നുണ്ട്. ശീതളപാനീയങ്ങൾക്കും പൊതുവിപണിയിലെ വിലയുടെ പല മടങ്ങാണ് വാങ്ങുന്നത്. തൊഴിലുറപ്പിന്റെ പുതിയ പതിപ്പായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.55 കോടി തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകൾ മുൻ വർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈയൊരു ഇടവ്. പദ്ധതി വൻ തകർച്ചയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന. 2025-26 സാമ്പത്തിക വർഷം ഓഗസ്റ്റ് മാസം വരെ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി സൃഷ്ടിച്ചിരുന്നത് 3,44,03,910 തൊഴിൽ ദിനങ്ങളായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം പദ്ധതിയിലാകെ 1,55,84,057 തൊഴിൽ ദിനങ്ങളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഴ്ചവട്ടത്തിൽ സാമ്പത്തിക വിശേഷങ്ങൾ. ഇനി രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ. രമ്യ ഹരിദാസ് MLA കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലടിച്ച വിഷയം ഗൗരവതരമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ KPCC അധ്യക്ഷൻ MM ഹസനെ ചുമതലപ്പെടുത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സംഘടനാ മര്യാദ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും സണ്ണി ജോസഫ് പോയ വാരം ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും പാർട്ടി തീരുമാനിക്കുന്നയാൾക്ക് തന്നെ പാർട്ടി അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്ന നിലപാടുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPMന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അണികളെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ചാണ് ബേബി പോയ വാരം പരാമർശം നടത്തിയത്. വിജിലൻസ് കേസെടുക്കാനുള്ള ED ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ മടിച്ച് പാർട്ടി നേതാക്കളും ഘടകകക്ഷികളും. ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾക്കെതിരെ ED നടപടി വരുമ്പോഴെല്ലാം വിമർശിക്കാനുള്ള CPI പൂർണ്ണ മൗനത്തിലുമാണ്. പിണറായിക്കെതിരെ എവിടെ നിന്ന് ആക്രമണം വന്നാലും സമയം പാഴാക്കാതെ പ്രതിരോധിക്കാനായിട്ട് ഇറങ്ങിയിരുന്ന CPM നേതാക്കൾ ChatGPT 80s ട്രെൻഡ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലായതും പോയ വാരമായിരുന്നു. PM ശ്രീ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി കേന്ദ്രം എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ വിശേഷം. പദ്ധതി നടപ്പിലാക്കൽ ത്വരിതഗതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തയച്ചു. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കത്തയക്കുന്നത്. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണ് എന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രം കത്തിൽ ആവശ്യപ്പെടുന്നു. 2 ദിവസം മുമ്പ് കത്ത് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ED പുതിയ നീക്കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ CPI ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാർട്ടിയെ CPM കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അക്കാര്യം ആലോചിക്കും. കേസിൽ സർക്കാരിന്റെ തീരുമാനം കൂടി വന്ന ശേഷം ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ നിലപാട് അപ്പോൾ വ്യക്തമാക്കാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പിണറായിയെ അതിശക്തമായി പിന്തുണച്ച CPMന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ രംഗത്ത് വന്നപ്പോഴാണ് മൗനം അവലംബിക്കാൻ CPI നിശ്ചയിച്ചത്. ഇതോടെ പിണറായിക്ക് LDFന്റെ പൊതു പിന്തുണ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷം. യു എസ് സ്റ്റേറ്റ് ആയ ന്യൂ മെക്സിക്കോയുടെ പേരിലെ മെക്സിക്കോ എന്ന വാക്ക് വെട്ടി അമേരിക്ക എന്ന് ചേർത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഈ ഒരു AI വീഡിയോ പങ്കുവച്ചത്. സ്റ്റേറ്റിന്റെ പേര് ന്യൂ അമേരിക്ക എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിത് എന്നാണ് വിലയിരുത്തൽ. രണ്ടാഴ്ച മുമ്പ് കാനഡയുമായി അതിർത്തി പങ്കിടുന്ന ലേക്ക് ഒന്റാരിയോയുടെ പേര് ലേക്ക് അമേരിക്ക എന്നാക്കി മാറ്റി ട്രംപ് ഉത്തരവിറക്കിയിരുന്നു. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുത്തി USന്റെ പുതിയ ഭൂപടം പങ്കുവച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡ, മെക്സിക്കോ, ഗ്രീൻലാൻഡ്, ക്യൂബ, മറ്റ് പ്രാദേശിക മേഖലകൾ എന്നിവ ഉൾപ്പെടുത്തിയ വിശാല US ഭൂപടമാണ് ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമത്തിലൂടെ ട്രംപ് പോയ വാരം പുറത്തുവിട്ടത്. ഭൂപടത്തിന് മുകളിലായി USന്റെ പതാക പതിപ്പിച്ച തരത്തിലുള്ള AI ചിത്രമാണിത്. ചിത്രത്തിന് അടിക്കുറിപ്പോ മറ്റ് വിശദാംശങ്ങളോ ട്രംപ് നൽകിയിട്ടില്ല. മാത്രമല്ല, ഭൂപടം ഏതെങ്കിലും ഔദ്യോഗിക നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള സൂചനകളൊന്നും വൈറ്റ് ഹൌസും നൽകിയിട്ടില്ല. ഹൈന്ദവ സംഘടനാ ജീവനക്കാരുടെ സന്ദർശനത്തെ തുടർന്ന് വനിതാ ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച് ഐഫിൽ ടവർ താൽക്കാലികമായി അടച്ചത് പോയ വാരം. ശനിയാഴ്ചയാണ് BAPS സംഘടനയുമായി ബന്ധപ്പെട്ട 100 പേർ ഐഫിൽ ടവർ സന്ദർശിക്കാനായിട്ട് എത്തിയത്. വനിതാ ജീവനക്കാർ കാഴ്ചയിൽ പെടരുത് എന്ന സംഘത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഇവർ കടന്നുപോകുന്ന വഴിയിലുള്ള വനിതാ ജീവനക്കാരെ മാറ്റി അവിടെ പുരുഷ ജീവനക്കാരെ നിയോഗിക്കുകയായിരുന്നു. പാരീസിലെ ഹൈന്ദവ ക്ഷേത്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘം എത്തിയത്. അയർലൻഡിൽ പൌരത്വം തേടുന്നവർക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് സംബന്ധിച്ച ഐറിഷ് നാഷണാലിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ബിൽ 2026 സർക്കാർ അനുമതി നൽകി. കുടിയേറ്റ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പരിഷ്കാരങ്ങളെന്ന് ജസ്റ്റിസ് ഹോം അഫയേഴ്സ് ആൻഡ് മൈഗ്രേഷൻ മന്ത്രി ജിം ഒ ക്യാലഗൻ വ്യക്തമാക്കുകയും ചെയ്തു. നവംബറിൽ നടക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭരണം നിലനിർത്തിയാൽ ഓരോ മുതിർന്ന അമേരിക്കൻ പൌരനും $5,000 വീതം നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡാലസിൽ നടന്ന റിപ്പബ്ലിക്കൻ മിഡ്ടേം കൺവെൻഷനിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ $1 trillion തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് രാജ്യം അതിനുള്ള പണം സമ്പാദിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് നൽകിയ മറുപടി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കരുതി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം അണികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള പ്രതിസന്ധിയിൽ പടരുന്നതിനിടയിൽ ചെങ്കടൽ തീരത്തെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ മൊക്ക പൂർണ്ണമായി പിടിച്ചെടുത്ത ഹൂതികൾ. ചെങ്കടൽ തീരത്തുകൂടി മുന്നേറിയ ഹൂതികൾ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹാനിഷ് ദ്വീപുകളിലും എത്തിക്കഴിഞ്ഞു. US ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിത സൈനിക നീക്കം നടന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നായ ചെങ്കടലിന്റെ തെക്കൻ കവാടമായ ബാബൽ മന്ദേബ് കടലിടുക്കിനുമേൽ ഹൂതികൾ ഇതോടെ ശക്തമായ സ്വാധീനം ഉറപ്പിച്ചു. സൗദി അറേബ്യൻ കപ്പലുകൾ ഒഴികെ മറ്റെല്ലാ രാജ്യാന്തര കപ്പലുകൾക്കും ചെങ്കടൽ പാത സുരക്ഷിതമാക്കിയിരിക്കുമെന്ന് ഹൂതികളുടെ ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ അറിയിച്ചിട്ടുണ്ട്. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കടിഞ്ഞാണിടാൻ കൂടുതൽ കർശനമായ നടപടികളുമായി ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് ലോകത്ത് ആദ്യമായി സോഷ്യൽ മീഡിയ നിരോധനം കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം. ഉപയോക്താക്കൾക്ക് ഇനി സോഷ്യൽ മീഡിയ കമ്പനികളുടെ അൽഗോരിതം ഓഫ് ചെയ്യാൻ കഴിയണം എന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ. കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിരോധനത്തിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ അനിക്ക വെൽസ് ആണ് പുതിയ നിയന്ത്രണ നടപടികൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ ഇതുവരെ പാലിക്കേണ്ടി വന്നിട്ടില്ലാത്ത വ്യവസ്ഥകൾ നിയമത്തിൽ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ കമ്പനികൾ അൽഗോരിതം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയില്ല എങ്കിൽ അവർ കനത്ത പിഴ നേരിടേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പഴയ സീസണൽ വാഹനങ്ങളിലെ മലിനീകരണം 90% കുറയ്ക്കാനായി ഡൽഹി IIT വികസിപ്പിച്ച സാങ്കേതിക വിദ്യയ്ക്ക് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പിന്തുണ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പഴയ ഡീസൽ ട്രക്കുകളിലും ബസ്സുകളിലും റെട്രോഫിറ്റ് എമിഷൻ കൺട്രോൾ ഡിവൈസ് എന്ന കുറഞ്ഞ ചെലവിലുള്ള മലിനീകരണ നിയന്ത്രണ ഉപകരണം ഘടിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകും. ആവശ്യമായ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഈ സാങ്കേതിക വിദ്യ പഴയ വാഹനങ്ങൾ ഒഴിവാക്കാതെ തന്നെ മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴെവിടെയും 80s വൈബ് കാണാനായിട്ട് കഴിയും അല്ലേ. പഴയകാലത്തെ ഫാഷനും ഹെയർ സ്റ്റൈലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഒരു ഫോട്ടോ നൽകിക്കഴിഞ്ഞാൽ 80s സ്റ്റൈലിൽ താൻ എങ്ങനെ ഉണ്ടാകുമായിരുന്നുവെന്ന് ChatGPT പോലുള്ള AI ടൂളുകൾ വഴി പരീക്ഷിച്ചു നോക്കുന്ന വാട്ട് വുഡ് ഐ ലുക്ക് ലൈക്ക് ഇൻ ദ 80s എന്ന ട്രെൻഡ് ഇപ്പോൾ ഏറെ ജനപ്രിയമാണ്. പ്രത്യേക വസ്ത്രധാരണവും ഫോട്ടോഗ്രാഫി സ്റ്റൈലും എല്ലാം ചേർത്താണ് ചിത്രങ്ങൾക്ക് ഈ വിന്റേജ് ലുക്ക് നൽകുന്നത്. പ്രത്യേക വസ്ത്രധാരണവും ഫോട്ടോഗ്രാഫി സ്റ്റൈലും എല്ലാം ചേർത്താണ് ചിത്രങ്ങൾക്ക് ഈ ഒരു വിന്റേജ് ലുക്ക് ChatGPT നൽകുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ പോയ വാരം നിറഞ്ഞു നിന്നത്. ഷോപ്പിംഗിന് ശേഷം UPI ആപ്പ് തുറക്കാതെ കടയിൽ പണം നൽകുന്നതിനെ കുറിച്ചാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ള സ്ഥലത്ത് പോലും പുതിയ ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ പേയ്മെന്റ് സാധ്യമാകുമെന്ന് NPCI പറയുന്നു. കടകളിലെ പോയിന്റ് ഓഫ് സെയിൽ മെഷീന് സമീപം മൊബൈൽ ഫോൺ പിടിച്ചാൽ ഇടപാട് നടക്കുന്ന സംവിധാനമാണ് ഇത്. മൊബൈൽ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലാണെങ്കിൽ പോലും ടാപ്പ് ആൻഡ് പേ പ്രവർത്തിക്കും. നിലവിൽ 32 ബാങ്കുകളും 15 UPI ആപ്ലിക്കേഷനുകളും 8 അഗ്രിഗേറ്റർ കമ്പനികളും 18 പേയ്മെന്റ് സർവീസ് സേവനദാതാക്കളും ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിശേഷത്തിൽ അവസാനത്തെ കാര്യം, ഗൂഗിളിന്റെ AI അസിസ്റ്റന്റ് സേവനമായ ജെമിനിയുടെ വിൻഡോസ് OS വേണ്ടിയുള്ള പ്രത്യേക ആപ്പ് പുറത്തിറക്കി എന്നുള്ളതാണ്. Windows 10, Windows 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം ആദ്യം Mac OS ആപ്പ് അവതരിപ്പിച്ചിരുന്നു. ഇതിലൂടെ വെബ് ബ്രൗസറിന്റെ സഹായമില്ലാതെ തന്നെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഡെസ്ക്ടോപ്പ് ആപ്പിലൂടെ ജെമിനി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അറിയാം കായിക രംഗത്തെ വിശേഷങ്ങൾ. ഒരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷം. കടുത്ത എതിർപ്പ് ഉയരുന്നുണ്ടെങ്കിലും വരുന്ന ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ ഉറച്ച ജിയാനി ഇൻഫാന്റിനോ. ഇക്കാര്യം ഫിഫ ഗവേണിംഗ് ബോഡി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ്. 2016 പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം 2019 23 ഇൻഫാന്റിനോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇത്തവണ ലോകകപ്പ് വരെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എന്നാൽ ലോകകപ്പിന് ശേഷം ഫിഫയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള പദ്ധതി അവതരിപ്പിച്ചതാണ് പ്രതിസന്ധിയായത്. അടുത്ത വർഷം തെരഞ്ഞെടുക്കപ്പെട്ടാൽ 2031 വരെ തുടരാൻ സ്വിറ്റ്സർലാൻഡുകാരന് കഴിയും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള 25 October മുതൽ 31 വരെ കോഴിക്കോട് നടക്കും. NIT ക്യാമ്പസിലെ സ്റ്റേഡിയമാണ് പ്രധാന വേദി. നേരത്തെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 24 October മുതൽ 29 വരെ നടക്കുമെന്നായിരുന്നു. ഇതാണ് ഒരു ദിവസം മുന്നോട്ട് നീട്ടിയത്. ഇന്ത്യയിലേക്ക് സൗഹൃദ മത്സരം കളിക്കാനെത്തുന്ന ബ്രസീൽ ടീമിൽ സൂപ്പർ താരങ്ങളായ വിനീഷ്യസും റഫീനിയും എസ്താവോയും. ബ്രസീൽ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയാണ് 26 ടീമിനെ പ്രഖ്യാപിച്ചത്. ഇതേ ടീമാകും ഓസ്ട്രേലിയയിൽ 2 മത്സരങ്ങളിലും കളിക്കുന്നത്. 3 October കൊൽക്കത്തയിലാണ് ഇന്ത്യ ബ്രസീൽ മത്സരം. വിരമിക്കൽ പ്രഖ്യാപിച്ച നെയ്മർ ടീമിൽ ഇല്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ ഹാർദിക് പാണ്ഡ്യ. ഓസ്ട്രേലിയ എ ടീമിനെതിരായുള്ള പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിൽ ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെടുത്തി. 22 September മുതൽ പുതുച്ചേരിയിൽ നടക്കുന്ന പരമ്പരയിൽ 2 ചതുർദിന മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് ഉള്ളത്. ചതുർദിന മത്സരങ്ങളിൽ ഇന്ത്യയെ ദേവ്ദത്ത് പടിക്കൽ നയിക്കും. പാകിസ്ഥാനെ തോൽപ്പിച്ച് ശ്രീലങ്കൻ വനിതകൾ ഏഷ്യാ കപ്പ് ഫൈനലിൽ. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്ക ഇന്ത്യയെ നേരിടും. 131 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്ക 6 wicket നഷ്ടത്തിൽ 8 പന്ത് ശേഷിക്ക് വിജയതീരത്ത് എത്തുകയായിരുന്നു. 5 wicketൽ ഹർഷിതയും കവിഷയും ചേർന്ന് പടുത്തുയർത്തിയ 67 runs കൂട്ടുകെട്ടാണ് ലങ്കയ്ക്ക് വിജയമൊരുക്കിയത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഴ്ചവട്ടത്തിൽ കായിക വിശേഷങ്ങൾ. ഇനി കലാവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. സൈജു കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സാഗർ രജനിയും സംവിധാനം നിർവഹിക്കുന്ന പുതിയ ചിത്രത്തിന് തുടക്കമായത് പോയ വാരം. അരുൺ ഗോപി അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പൂജയും തിങ്കളാഴ്ച രാവിലെ 8:30 നടന്നു. പ്രശസ്ത നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സ്വിച്ച് ഓൺ നിർവഹിച്ചപ്പോൾ ആദ്യ ക്ലാപ്പ് നൽകിയത് നിതീഷ് എസ് നായരാണ്. മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് ഒരുക്കുന്ന ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തെത്തിയത് പോയ വാരമായിരുന്നു. മേള എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ തകർപ്പൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. മമ്മൂട്ടിയുടെ ജന്മദിനത്തിലാണ് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തുവിട്ടത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 9th ചിത്രമാണ് ഇത്. മാത്രമല്ല മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ചിത്രം കൂടിയാണ് ഇത്. ചിത്രം 2027 തിയേറ്ററുകളിൽ എത്തുക. മലയാള സിനിമയിൽ നിന്നും ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ നെറുകയിലേക്ക് ചുവടുവെച്ച മമിത ബൈജുവിന് ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാത്ത നേട്ടം. ഒരു കലണ്ടർ വർഷത്തിൽ 200 crore rupees+ കളക്ഷൻ നേടിയ 3 ചിത്രങ്ങളുടെ ഭാഗമാകുന്ന 3rd ഇന്ത്യൻ നടിയെന്ന ബഹുമതിയാണ് മമിത സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ബോളിവുഡ് സൂപ്പർ നായികമാരായ ദീപിക പദുക്കോണും ആലിയ ഭട്ടുമാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഈ വമ്പൻ നേട്ടത്തോടെ ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരുടെ പട്ടികയിലേക്ക് മമിതയും തന്റെ പേര് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഹിന്ദി ദൃശ്യം 3 മോഹൻലാൽ നായകനായ മലയാളം ദൃശ്യം 3 നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണെന്ന് നടൻ അജയ് ദേവ്ഗൺ. ദൃശ്യം 3 ദ കൺക്ലൂഷന്റെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിലാണ് നടൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2nd മലയാളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണെങ്കിലും 3rd തിരക്കഥ പൂർണ്ണമായും വ്യത്യസ്തമാണ് എന്ന് അജയ് ദേവ്ഗൺ വ്യക്തമാക്കുകയും ചെയ്തു. തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി മലയാളി സംവിധായകൻ ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ 47 ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയത് പോയ വാരം. സീൻ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. രഗരം സ്റ്റുഡിയോസിന്റെ ബാനറിൽ നടി ജ്യോതികയാണ് ചിത്രം നിർമ്മിക്കുന്നത്. 6 ദീപാവലി റിലീസായി ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തും. സൂര്യയ്ക്ക് പുറമെ മലയാളി താരം നസ്ലിനും നിർണായക വേഷം ചെയ്യുന്ന ചിത്രത്തിലെ നായികയായി അഭിനയിക്കുന്നത് മലയാളി താരം നസ്രിയ നസീമാണ്. എപ്പിക് സ്റ്റുഡിയോസും ബീക്കൺ മീഡിയയും ട്രൈപോഡ് മോഷൻ പിക്ചേഴ്സിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന പുതിയ മലയാള ചിത്രം ഒരു കൊറിയൻ കൺഫ്യൂഷൻ ചിത്രീകരണം ആരംഭിച്ചത് പോയ വാരം. ചിത്രീകരണത്തിന് മുന്നോടിയായുള്ള പൂജാ ചടങ്ങും ഉദ്ഘാടനവും തൊടുപുഴയിലാണ് നടന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടി മേനക സുരേഷ് വീണ്ടും സിനിമയിൽ സജീവമാകുന്നുവെന്ന പ്രത്യേകത ചിത്രത്തിന്. കലാലോകത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അറിയാം പോയ വാരത്തെ നഷ്ടങ്ങൾ.

0: എന്താ പോലീസ് സ്റ്റേഷൻ എന്റെ പേര് പറയായിരുന്നു.
1: നീ അണ്ണിക്ക് പണിത് പെരിയ തപ്പ്. ആനാ ഒരു പൊണ്ണ് റേപ്പ് പണിയിരിക്കാം, അതും വയസ്സൊക്കെ വരാതെ ഒരു ചിന്ന കുഴഞ്ഞ. അങ്ങനെ ചെയ്യേണ്ടവരെ ഇന്ന മാതിരി വെറിത്തണ മതം പോന്നു. അന്ന് ദില്ല എനിക്ക് പിടിച്ചത്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും ചിറ്റൂർ മുൻ MLA കെ അച്യുതൻ അന്തരിച്ചത് പോയ വാരം 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 1996 മുതൽ 2016 വരെ ചിറ്റൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാ അംഗമായിരുന്നു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ മകനാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചത് പോയ വാരം 65 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സായാഹ്നം, സ്ഥിതി, ശീലാപതി, ബുദ്ധനും ചാപ്ലനും ചിരിക്കുന്നു, സ്വയം പറദീസ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സായാഹ്നം സംസ്ഥാന സർക്കാരിന്റെ 7 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവ് വി ശാന്തകുമാരൻ നായർ അന്തരിച്ചത് പോയ വാരം 89 വയസ്സായിരുന്നു. കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നേൽ തറവാട്ട് സ്വദേശിയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് അന്ത്യം. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേരിക്കുക ഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
1: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi.
5: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരിതങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CPIMനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. ശബരിമല നവീകരണ പ്രവൃത്തികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 551 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി പ്രഖ്യാപനത്തെ ലോകാരോഗ്യ സംഘടന പ്രശംസിച്ചു. ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ ശേഷിയോടുകൂടിയ ആരോഗ്യ സംവിധാനങ്ങൾ, മഹാമാരികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും പങ്കിടൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സിലെ വിജയകരമായ ചർച്ചയിൽ ലോകാരോഗ്യ സംഘടനാ സെക്രട്ടറി ജനറൽ ടെട്രോഡ് അദാനോം ഗബ്രിയേസസ് സന്തോഷം പ്രകടിപ്പിച്ചു. ഡിജിറ്റൽ ആരോഗ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര സംയോജനം, എല്ലാവർക്കും ആരോഗ്യം നൽകുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ എന്നിവയിലും അദാനോം ഗബ്രിയേസസ് സന്തോഷം അറിയിച്ചു. പരസ്പര ബന്ധിതമായ ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂട്ടായ്മയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെല്ലുവിളികൾ നേരത്തെ തിരിച്ചറിയുന്നതിനും അവ നേരിടാൻ തയ്യാറെടുക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം. പകർച്ചവ്യാധികൾ തടയുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും ബ്രിക്സ് സംയോജിത മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് ധാരണയായതായി നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത നിവാരണത്തിന് മുൻകൂർ മുന്നറിയിപ്പ് വിവരങ്ങളുടെ സംയോജന മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാനിയൻ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനും ധനകാര്യ ചർച്ചകളിൽ ഫലപ്രദമായി ഇടപെട്ടതിനും നിർമ്മലാ സീതാരാമൻ ഇറാൻ മന്ത്രിയോട് നന്ദി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പരസ്പര താൽപര്യ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ഇരുവരും അഭിപ്രായങ്ങൾ കൈമാറിയതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. CPIMനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ തിരുത്തൽ നടപടികൾക്ക് എല്ലാവരും വിധേയരാകണമെന്ന് MA ബേബി പറഞ്ഞു. പറ്റിയ തെറ്റുകൾ തുറന്നു പറയണമെന്നും അതെല്ലാവരും സ്വയം വിമർശനപരമായി പരിശോധിക്കണമെന്നും ബേബി നിർദ്ദേശിച്ചു. ഡെസ്ക് വോയ്സ്.
6: പാർട്ടി പ്രവർത്തകർ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തി ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കണമെന്നും എം എ ബേബി ആവശ്യപ്പെട്ടു. മൂന്ന് ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് രാവിലെയാണ് കോഴിക്കോട്ട് തുടക്കമായത്. കണ്ണൂർ റോഡിലെ എ കെ ജി ഓഡിറ്റോറിയത്തിലാണ് യോഗം. മുതിർന്ന പാർട്ടി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം റിപ്പോർട്ട് അവതരണം ഗ്രൂപ്പ് ചർച്ചയുമാണ്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രാവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും.
5: ജനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയല്ല, പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. നേതാക്കളുടെ വീഴ്ചകൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ പറയുന്നുണ്ടെന്നും കോഴിക്കോട്ടെ യോഗത്തിന് ശേഷം എല്ലാ ജില്ലകളിലും ഒരു മാസക്കാലം സമയമെടുത്ത് വിപുലീകൃത കമ്മിറ്റികൾ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പെൻഷനുവേണ്ടി സംസ്ഥാന വിഹിതമായി അനുവദിച്ചത് 951,40,00,000 രൂപയാണ്. പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക തീർപ്പാക്കാൻ 310 കോടി രൂപ വിനിയോഗിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നവീകരണ പ്രവൃത്തികൾക്ക് 551 കോടിയിലധികം രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ ശുപാർശയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണ നടപടികൾ തുടങ്ങാത്തത് പതിവ് പോലെ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
7: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
5: നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26 ദുരന്തത്തെ തുടർന്ന് 5,130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ 13,700 പേരെ രക്ഷപ്പെടുത്താനായി. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 2 മറ്റന്നാളും 3 വ്യാഴാഴ്ചയും ഡൽഹിയിലാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. തിലക് വർമ്മയാണ് ഉപനായകൻ. സഞ്ജു സാംസണും വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 കലാശപ്പോരാട്ടം. 7 ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വരെ തുടരുന്ന ഗെയിംസിൽ 2,300 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 സർവേയിൽ 54 ഉഭയജീവികളെയും 52 ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങളെ സർവേയിൽ അടയാളപ്പെടുത്തി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
8: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 സർവേ. ഐ യു സി എന്നിന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച 36 അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഉഭയജീവികളെയും 47 ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
5: തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്ത മാസം 31 ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. ജനുവരിയിൽ ഇത് സംബന്ധിച്ച നിയമഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. 2025 December 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വൈകിട്ട് കേരളത്തിലെത്തും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും പങ്കെടുക്കും. വിദ്യാഭ്യാസം, സാമൂഹിക വികസനം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകളിൽ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കാളികളാകും. DCC മുൻ പ്രസിഡന്റ് NP മൊയ്തീൻ അനുസ്മരണ യോഗം വൈകിട്ട് കോഴിക്കോട് ചേരും. DCC ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി തങ്കമണി പാണ്ടിപ്പാറയിൽ മോഷണശ്രമത്തിനിടെ വയോധികരായ ദമ്പതികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം. കാത്തിരക്കാട്ട് മാത്യു ജോസഫ്, ഭാര്യ അന്നമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയായിരുന്നു സംഭവം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ ബസ് കാത്തുനിന്നിരുന്ന ആളുകൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി ഒരു മരണം. 3 പേർക്ക് ഗുരുതര പരിക്ക്. കാർ ഡ്രൈവർ തൃശൂർ സ്വദേശി അമലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസം നീളുന്ന മാധ്യമ പര്യടനത്തിൽ കേരളത്തിൽ നിന്ന് 10 മാധ്യമ പ്രവർത്തകരുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. ലോകത്ത് ഒരു പ്രതിസന്ധിയും പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CPIMനെതിരെ സത്യാനന്തരകാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. ശബരിമല നവീകരണ പ്രവൃത്തികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 551 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
8: Ahalya FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: അഹല്യ FM 90.4.

കൊലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. മൃദുലമായ മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. സംഗീതത്തിലൂടെ വികാരങ്ങളെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ പ്രതിഭയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികളെഴുതി, KS ചിത്രപാടിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സെമിനാരിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു പ്രതിഭ. അങ്ങനെയും നമുക്ക് ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കാം. സെമിനാരിയിൽ ചേരുന്നു, തനിക്ക് പാട്ടിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തൃശ്ശൂരിലുള്ള ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായി മാറുകയും ചെയ്ത സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈ സിനിമയിൽ എല്ലാ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ എല്ലാ പാട്ടുകളും ഉണ്ടാകുന്നു. ആ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഒരേ കടൽ സിനിമ, പാടിയിരിക്കുന്നത് ശ്വേത മോഹൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RG ഹീര.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. ഈ സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ചതിലും ഔസേപ്പച്ചൻ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ പാട്ടിന്റെ ത്രെഡ് ആദ്യം തരുന്നത് ഭരതൻ എന്ന സംവിധായകനാണെങ്കിലും ഈ പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോട് കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റുള്ള ഒരാളാണ് ഭരതൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ഭരതേട്ടനും കൂടിയുള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോട് പറയുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ച ഒരു ഗാനം. യെസ്, കാതോട് കാതോരം സിനിമയിൽ നിന്ന് ലതിക പാടിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM.

ഏത് രാഗമെടുത്താലും അതിലെ ഏത് നോട്ട് എടുത്താലും ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ സാധിക്കും എന്ന വലിയ വിശാലമായ ലോകം നമുക്ക് തുറന്നിട്ട് തന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരാണ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം, വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപുരത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമഴയതു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേറ്റ് ചെയ്യുന്നു.

ഒരു സിനിമയിൽ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതം എടുത്ത് പാട്ടുണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പേരുകൂടി ഉണ്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം പാട്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. പശ്ചാത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മതിയാവാത്തൊരു ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാർ അത് കേട്ട് ആസ്വദിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രസകരമായ ഉത്തരം. എന്തായാലും ഉള്ളടക്കം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മയുണ്ടോ? അതിൽ ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. രമേശൻ നായരുടെ വരികൾ ചിത്രയും സന്തോഷ് കേശവും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക. അത്രയേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാനൊരു പാട്ടുപാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ചായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി.

ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഇപ്പോഴും സംഗീത സംവിധായകനായ ഔസിയപ്പച്ചനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പാട്ടുകളെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ. എന്തായാലും ഇനിയും സംഗീതം കൂടുതൽ പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല ഗാനങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്, അവസാനത്തെ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കൈതപ്പുറത്തിന്റെ വരികൾ കെ എസ് ചിത്ര പാടിയ പാട്ട് ഏതോ വാർമുകിലിൻ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സ്റ്റേ ട്യൂൺ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

കേടും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: It's rhythm of Palakkad.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മധുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலதண்டபாணி ஜுவல்லர்ஸ், BIS 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடையும், தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கூலியில் இளவும் பாலதண்டபாணி ஜுவல்லர்ஸ், கொழியாம்பாறை பாலக்காடு.
4: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399! ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is a Singham dance.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: പോഷണം പഹുചാനാ ഭീ സർക്കാർ കി പ്രാഥമികതാ ഹൈ.
3: കണക്ട് വിത്ത് യുവർ നിയറസ്റ്റ് ആംഗൻവാടി ടുഡേ, ബിക്കോസ് ഹമാരി ആംഗൻവാടി ഹൈ ഹമാരി ജിമ്മേദാരി.
6: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
7: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സെന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
10: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജക മണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ ഇന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർ കട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ 3 തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17th മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
11: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല 1st. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല 2nd. 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
9: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
12: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
9: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
3: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: വീക്കെൻഡ് ഡയറി,
5: ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയുമായിട്ട് ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പോൾ അതെ, ഈ ഒരു വാരത്തിലെ പ്രധാനപ്പെട്ട ആ ഇമിനി വലിയ വിശേഷങ്ങളാണ് ഇനി വീക്കെൻഡ് ഡയറിയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നേ. അതായത് സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 20 വരെയുള്ള മനോഹരമായ ഒരു പുതിയ വാരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണല്ലേ. ആഘോഷങ്ങളുടെയും ചിന്തകളുടെയും ഒരു പുതിയ ആഴ്ചയാണ് കേട്ടോ ഇത്. സെപ്റ്റംബർ 14, സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. അതായത് 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായിട്ട് സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയും ഭാഷാപരമായ ഐക്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് ആചരിക്കുന്നത്. ഇനി ഇതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 15 നമ്മൾ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട്. ഭാരതരത്ന മോക്ഷഗുണ്ഠം വിശ്വേശ്വര അയ്യരുടെ ജന്മദിനമാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഡാമുകളും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അടിത്തറയിട്ട ആ മഹത് വ്യക്തിയോടുള്ള ആദരവ് കൊണ്ടാണ് ഈ ഒരു ദിവസം നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ നാടിന്റെ വികസനത്തിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ എഞ്ചിനീയർമാർക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ഒരു വിഷസ് കൂടി അറിയിക്കാണ് കേട്ടോ. ഇനി ഇതേ ദിവസം തന്നെയാണ് മറ്റൊരു പ്രത്യേകത, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, അഥവാ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനവും കടന്നു വരുന്നുണ്ട്. ഓരോ പൗരന്റെയും ശബ്ദത്തിനും അവകാശങ്ങൾക്കും വില കൽപ്പിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരാഴ്ചയിലെ ഇമ്മണി പല വിശേഷങ്ങൾ കേൾക്കാനായി ഇനിയും ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങളുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അടുത്തതായിട്ട് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക വിഷയത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം, വേൾഡ് ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16. 1987 ഓസോൺ പാളിയിലെ സംരക്ഷിക്കുന്നതിനായിട്ട് ഒപ്പുവെച്ച മോൺട്രിയൽ പ്രോട്ടോകോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദിവസവും ആചരിക്കുന്നത്. സൂര്യന്റെ ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു വലിയ കവചമാണ് എന്ത് ഓസോൺ പാളിയിലെ. ഈ വാഹനങ്ങളിൽ നിന്നും വിഷവാതകങ്ങളിൽ നിന്നും അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നുമെല്ലാം ഈ പാളിക്ക് വിള്ളലുകൾ വീഴുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തുന്നത് ഒഴിവാക്കുക, എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുകളുടെ ഉപയോഗം, അമിത ഉപയോഗമൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നതാണ്. പരമാവധി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കും ഈ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ സാധിക്കും. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മെയും സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു വലിയ സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി വീക്കെൻഡ് ഡയറിയിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയില്യ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളിൽ ഇനി നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ രോഗി സുരക്ഷയെക്കുറിച്ചും പ്രകൃതിയിലെ അത്ഭുത സസ്യമായിട്ടുള്ള മുളയെക്കുറിച്ചുമാണ്. അതെ, സെപ്റ്റംബർ 17 വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആയിട്ടാണ് ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത്. കൃത്യമായ ചികിത്സയും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കുക, ചികിത്സാ പിഴവുകൾ പരമാവധി ഒഴിവാക്കുക എന്ന വലിയ സന്ദേശമാണ് ഈ ദിവസം മുൻപോട്ട് വെക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ഹെൽത്ത് കെയർ ജീവനക്കാർ എന്നിവരുടെ സേവനങ്ങളെ ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദിയോടെ ഓർക്കണം അല്ലെ. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 18 വേൾഡ് ബാംബു ഡേ ആണ്, മുള അഥവാ ലോക മുള ദിനം. പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യങ്ങളിൽ ഒന്നാണ് മുള. പ്ലാസ്റ്റിക്കിന് മികച്ചൊരു ബദലായിട്ട് മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് മാറുന്നുണ്ടല്ലേ. വീട്ടുപകരണങ്ങൾ മുതൽ നിർമ്മാണ സാമഗ്രികൾ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുള ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ തടയാനും മണ്ണൊലിപ്പ് കുറയ്ക്കാനും ഈ മുളങ്കാടുകൾക്ക് പ്രത്യേക ഒരു കഴിവ് കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദമായ ഈ ബാംബു പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മളും ശരിക്കും എന്താണ് ശീലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന വീക്കെൻഡ് ഡയറിയാണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ ആയില്യ. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. 6 ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം.

0: ആൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. വീക്കെൻഡ് ഡയറി ആണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ക്ലൈമാക്സ് സെഗ്മെന്റിലേക്ക് ഇങ്ങനെ എത്താൻ പോവാണ്. അറിവും പ്രകൃതി സ്നേഹവും ആരോഗ്യ ജാഗ്രതയും എല്ലാം നിറഞ്ഞ വളരെ വിജ്ഞാനപ്രദമായ ഒരു ആഴ്ചയ്ക്കാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്ലേ. ഹിന്ദി ദിവസത്തിന്റെയും മഹാത്മ്യം, എഞ്ചിനീയർമാരുടെ സംഭാവനകൾ, ഓസോൺ പാളിയുടെ പ്രാധാന്യം, രോഗ്യ സുരക്ഷ, അതുപോലെ തന്നെ മുളയുടെ പ്രയോജനങ്ങളുമെല്ലാം നമ്മൾ ഈ ഒരു വാരത്തിൽ വിശദമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി സെപ്റ്റംബർ 21 വരാനിരിക്കുന്ന അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്, നല്ല സന്ദേശങ്ങളോടെ വേണം നമ്മൾ ഈ വാരത്തിൽ നിന്നും അടുത്ത വാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകമെമ്പാടും യുദ്ധങ്ങളും അശാന്തിയും മാറി സമാധാനവും സന്തോഷവും പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാന്നുള്ളതാണ്. അപ്പോൾ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ ആഴ്ചയിലെ വീക്കെൻഡ് ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വീക്കെൻഡ് ഡയറിയുമായി ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ടേക്ക് കെയർ. ദിസ് ഈസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ചൂടിയ വാക്കളവാടിയ സിന്ധയ്ക്ക് റുമ്പത്താ പൂതനിയാക പണിത്തിടുവായ പാവൈ വിറകം പരിയിടുവായ ആയർദം മായ നീവാ ആയർദം മായ

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. മൃദുലമായ മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. സംഗീതത്തിലൂടെ വികാരങ്ങളെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ പ്രതിഭയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികൾ എഴുതി, കെ എസ് ചിത്രപാടിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സെമിനാരിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു പ്രതിഭ. അങ്ങനെയും നമുക്ക് ഔസേ പച്ചൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കാം. സെമിനാരിയിൽ ചേരുന്നു, തനിക്ക് പാട്ടിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തൃശ്ശൂരിലുള്ള ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായി മാറുകയും ചെയ്ത സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈ സിനിമയിൽ എല്ലാ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ എല്ലാ പാട്ടുകളും ഉണ്ടാകുന്നു. ആ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഒരേ കടൽ സിനിമ, പാടിയിരിക്കുന്നത് ശ്വേത മോഹൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RJ ഹീര.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. ഈ സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ചതിലും ഔസേപ്പച്ചൻ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ പാട്ടിന്റെ ത്രെഡ് ആദ്യം തരുന്നത് ഭരതൻ എന്ന സംവിധായകനാണെങ്കിലും ഈ പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോട് കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റുള്ള ഒരാളാണ് ഭരതൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ഭരതേട്ടനും കൂടിയുള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ച ഒരു ഗാനം. യെസ്, കാതോട് കാതോരം സിനിമയിൽ നിന്ന് ലതിക പാടിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM.

ഏത് രാഗമെടുത്താലും അതിലെ ഏത് നോട്ട് എടുത്താലും ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ സാധിക്കും എന്ന വലിയ വിശാലമായ ലോകം നമുക്ക് തുറന്നിട്ട് തന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരാണ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം, വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപുരത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമഴ ചെയ്തു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയിൽ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതമെടുത്ത് പാട്ടുണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം പാട്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. പശ്ചാത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മതിയാവാത്തൊരു ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാർ അത് കേട്ട് ആസ്വദിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രസകരമായ ഉത്തരം. എന്തായാലും ഉള്ളടക്കം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മയുണ്ടോ? അതിൽ ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. രമേശൻ നായരുടെ വരികൾ ചിത്രയും സന്തോഷ് കേശവും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക. അത്രയേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാനൊരു പാട്ടുപാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ചായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി.

ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഇപ്പോഴും സംഗീത സംവിധായകനായ ഔസിയപ്പച്ചനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പാട്ടുകളെല്ലാം നമുക്കേറെ പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ. എന്തായാലും ഇനിയും സംഗീതം കൂടുതൽ പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല ഗാനങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്, അവസാനത്തെ പാട്ട് ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ, കൈതപ്പുറത്തിന്റെ വരികൾ, കെ എസ് ചിത്ര പാടിയ പാട്ട് ഏതോ വാർമുകിലിൻ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.